നമസ്കാരം. കെ ആർ ടി കമ്മ്യൂണിറ്റി എന്റെ റേഡിയോ 91.2 പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: സ്നേഹം, ഇഷ്ടം, പ്രണയം, ഇതൊക്കെ മനോഹരമായ വാക്കാണ്. മഴ, മഞ്ഞ്, മന്ദമാരുതൻ എന്നൊക്കെ പറയുന്നത് പോലെ സ്നേഹിക്കുന്നതിന് മനുഷ്യർക്കിടയിൽ കാരണങ്ങളെ തേടിയാൽ ആ കാരണങ്ങൾ നിങ്ങളെ വഴിതെറ്റിച്ചേക്കും. സ്നേഹിക്കുന്നു എന്നാൽ സ്നേഹിക്കുന്നു എന്ന് മാത്രമാണ് അർത്ഥം. ഇത് പൗലോ കൊയ്ലോ എന്ന മഹാനായ ബ്രസീലിയൻ എഴുത്തുകാരന്റെ വാചകമാണ്. പലപ്പോഴും സ്നേഹത്തെ നാം അന്വേഷിക്കുമ്പോൾ അതിന് ശാരീരികമോ രൂപസാദൃശ്യമോ ഭംഗിയോ അംഗലാവണ്യമോ ഒക്കെ ചിലപ്പോൾ കാരണങ്ങളായേക്കാം. മറ്റു ചിലർക്ക് സമ്പത്തോ സ്ഥാനമാനങ്ങളോ കാരണങ്ങളായേക്കാം. പക്ഷേ അങ്ങനെ കാരണങ്ങളിലൂടെ നാം സഞ്ചരിച്ചാൽ ആ കാരണങ്ങൾ യഥാർത്ഥ സ്നേഹത്തിന്റെ സുഖം അനുഭവിക്കുന്നതിനു പകരം മറ്റു ചില മേഖലകളിലേക്കായിരിക്കും നമ്മളെ കടത്തിക്കൊണ്ടു പോവുക. അതുകൊണ്ട് തന്നെ അത്തരം ചിന്തകൾ സ്നേഹത്തെ വഴിതെറ്റിച്ചേക്കാൻ കാരണമുണ്ട്. സ്നേഹിക്കുന്നു എന്നാൽ സ്നേഹിക്കുന്നു എന്ന് മാത്രമാണ് അർത്ഥം. അതിന് ജാതിയോ മതമോ പ്രായമോ ലിംഗവ്യത്യാസങ്ങളോ സ്ഥാനമാനങ്ങളോ സൗന്ദര്യത്തിന്റെ അന്തരങ്ങളോ ഇതൊന്നും ഉണ്ടാകാതിരിക്കുന്ന പ്രണയമാണ് മുക്തപ്രണയം, അല്ലെങ്കിൽ നിഷ്കളങ്കമായ സ്നേഹം. ആ നിഷ്കളങ്കമായ സ്നേഹം അനുഭവിക്കുന്നവരുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന സന്തോഷം കാരണങ്ങൾ വെച്ച് സ്നേഹിക്കുന്നവർക്കുണ്ടാകില്ല. കാരണം അവർ സ്നേഹത്തിലേക്കാവില്ല, കാരണങ്ങളിലേക്കാവും നോക്കുക. വെള്ളത്തിൽ നോക്കാതെ ഗ്ലാസിലേക്ക് നോക്കുന്നത് പോലെ ദാഹമെന്ന മഹത്തായ ഒരാവശ്യം നിർവഹിക്കാനുള്ള വെള്ളത്തെ മറ്റെല്ലാം മറന്ന് സ്നേഹത്തോടെ നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് ഗ്ലാസും വെള്ളവുമല്ല കാണാനാകുന്നത്, നിങ്ങളുടെ ദാഹം ശമിപ്പിക്കുന്ന മനോഹരമായ എന്തോ ഒന്നിനെയാണ്. അവിടെ വ്യത്യസ്തമായി കാണുന്നതിനേക്കാൾ അത്തരത്തിൽ കാണുന്നതല്ലേ സന്തോഷകരം. ദാഹിക്കുന്ന, മോഹിക്കുന്ന സ്നേഹത്തെ കാരണങ്ങളില്ലാത്ത സ്നേഹമായി സ്നേഹിക്കുക, അതാണ് യഥാർത്ഥമായ സ്നേഹം. അങ്ങനെയാകട്ടെ. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: സമുദ്ര സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യും. പ്രധാനമന്ത്രിയുടെ നാലാമത്തെ ഇന്തോനേഷ്യൻ സന്ദർശനമാണിത്. 2018 ഇന്ത്യ ഇന്തോനേഷ്യ ബന്ധം സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്തിയതിനുശേഷം പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ ഉഭയകക്ഷി സന്ദർശനം കൂടിയാണിത്. സന്ദർശനവേളയിൽ മോദി ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ജക്കാർത്തയിൽ ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലാന്റിലും എത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു.
1: ഗുജറാത്തിലെ സനന്തിൽ സിജി സെമി ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആന്റ് ടെസ്റ്റ് സൌകര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. 7,500 കോടിയിലധികം രൂപ ചെലവിൽ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷന്റെ കീഴിൽ വികസിപ്പിച്ചെടുത്ത സൌകര്യം രാജ്യത്തിന്റെ സാങ്കേതിക ഉൽപ്പാദന മുന്നേറ്റത്തിലെ പ്രധാന നാഴികക്കല്ലാണ്. പൂർണമായും പ്രവർത്തനക്ഷമമായാൽ പദ്ധതിക്ക് 5 ബില്യൺ സെമി കണ്ടക്ടർ ചിപ്പുകളുടെ വാർഷിക ഉൽപ്പാദന ശേഷിയുണ്ടാകും. മെമ്മറി, സ്റ്റോറേജ് എന്നിവയുമായി ബന്ധപ്പെട്ട് വർദ്ധിച്ചുവരുന്ന ആഗോള ആവശ്യം പരിഹരിക്കാൻ ഇത് സഹായകമാകും. അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന്റെ 250-ാം വാർഷികവേളയിൽ US പ്രസിഡന്റ് ട്രംപിനും അമേരിക്കൻ ജനതയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. ജനാധിപത്യം, നിയമവാഴ്ച എന്നിവയിൽ തന്ത്രപരമായ പങ്കാളിത്തത്തിനപ്പുറം പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലെന്ന് മോദി സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 10 വരെയാണ് സന്ദർശനം. ഈ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും ധനമന്ത്രിമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഒമാൻ സന്ദർശനത്തിന് ശേഷം UN സുരക്ഷാ കൌൺസിലിന്റെ കാലാവധിയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ ജയശങ്കർ ന്യൂയോർക്ക് സന്ദർശിക്കും. ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ, ബെൽജിയൻ പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച ഗവൺമെന്റ് ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ന്യൂഡൽഹിയിൽ അറിയിച്ചു. ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കുമാകും സമ്മേളനത്തിൽ മുൻഗണന നൽകുകയെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്ത് ഉള്ളിയുടെ സംഭരണവില ക്വിന്റലിന് 1,875 രൂപയിൽ നിന്ന് 2,125 രൂപയായി ഉയർത്തി. ഇതോടെ വിലയിൽ 13% വർധനയുണ്ടായി. പരിഷ്കരിച്ച സംഭരണവില കരുതൽ ശേഖരണ നടപടികളെ പിന്തുണയ്ക്കുന്നതിനൊപ്പം ഉള്ളി കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുമെന്നും ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകൾ ചേർന്ന് 468 കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി VE അബ്ദുൽ ഗഫൂർ അറിയിച്ചു. തീരദേശ വികസനം, മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമം, ആധുനിക അടിസ്ഥാന സൌകര്യ വികസനം എന്നിവ ലക്ഷ്യമിട്ട വിപുലമായ പദ്ധതികളാണ് കർമ്മ പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കുന്നത്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് കീഴിൽ മാത്രം 396.15 കോടി രൂപയുടെ പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫിഷറീസ് വകുപ്പിന് കീഴിൽ 35 കോടി രൂപയുടെയും സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ 37 കോടിയിലേറെ രൂപയുടെയും വിവിധ പദ്ധതികൾ കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതികൾ സമയബന്ധിതമായി തീർക്കാൻ മന്ത്രി വകുപ്പ് മേധാവികൾക്ക് നിർദ്ദേശം നൽകി. പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് തലക്കുളത്തൂർ CMM ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി N ശംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. പൊതുവിദ്യാലയങ്ങളിലെ പഠന സാഹചര്യങ്ങൾ ഗണ്യമായി മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും AI സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന പഠന രീതികൾക്ക് മികച്ച അടിസ്ഥാന സൌകര്യങ്ങൾ അനിവാര്യമാണെന്നും മന്ത്രി N ശംസുദ്ദീൻ പറഞ്ഞു.

0: മലപ്പുറം ആദവനാട് മാട്ടുമ്മൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സബ് സെന്ററായി പ്രവർത്തിക്കുന്ന ചെറൂപ്പ ഹെൽത്ത് സെന്ററിന്റെ സമഗ്ര വികസനത്തിന് ഉടൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും ആധുനിക സാമൂഹികാരോഗ്യ കേന്ദ്രമായി ആശുപത്രി ഉയർത്തുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സെന്ററിന്റെ വികസന സാധ്യതകൾ മനസ്സിലാക്കാൻ ആശുപത്രി സന്ദർശനത്തിനെത്തിയതായിരുന്നു മന്ത്രി. 50 കോടി രൂപയുടെ വികസന പ്രവൃത്തികളുടെ മാസ്റ്റർ പ്ലാൻ എത്രയും വേഗം തയ്യാറാക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതരുമായി പ്രാഥമിക ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ മറ്റന്നാൾ ഷിഗല്ല ബോധവൽക്കരണ ദിനമായി ആചരിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തിയാകും പരിപാടി സംഘടിപ്പിക്കുക. കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അവലോകന യോഗത്തിനുശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. വയോജനക്ഷേമത്തിന് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. മേയർമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്സ് അസോസിയേഷൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്സ് അസോസിയേഷൻ, മുനിസിപ്പൽ ചെയർമാൻസ് ചേംബർ എന്നിവയുടെ ഭാരവാഹികളും സംസ്ഥാന പ്ലാനിംഗ് ബോർഡ്, കില, സംസ്ഥാന വയോജന വകുപ്പ് എന്നിവയുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളി നാടിന്റെ തനത് സംസ്കാരത്തിന്റെ ഭാഗവും ആലപ്പുഴയുടെ വികാരവുമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഈ വർഷത്തെ വള്ളംകളി വിജയകരമാക്കണമെന്നും കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കാനഡയെ തോൽപ്പിച്ച് മൊറോക്കോ ക്വാർട്ടറിൽ പ്രവേശിച്ചു. മറ്റൊരു മത്സരത്തിൽ പരാഗ്വയെ പരാജയപ്പെടുത്തി മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസും ക്വാർട്ടറിലെത്തി. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് അടപ്പാൾ.
1: പരുക്കനടവുകളും കയ്യാങ്കളിയും 8 മഞ്ഞക്കാടുകളും കണ്ട മത്സരത്തിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ കാനഡയെ തകർത്തത്. 50-82 മിനിറ്റുകളിൽ അസദിൻ ഔനാഹിയുടെ 2 ഗോളുകളും നിശ്ചിത സമയത്തിന് ശേഷമുള്ള ഇഞ്ചുറി ടൈമിൽ സൂഫിയൻ റഹീമയുടെ ഗോളുമാണ് മൊറോക്കോയ്ക്ക് ഗംഭീര വിജയം സമ്മാനിച്ചത്. 1st പകുതിയിൽ കാനഡ മികച്ച ആക്രമണങ്ങൾ നടത്തി വെല്ലുവിളി സൃഷ്ടിച്ചെങ്കിലും 2nd പകുതിയിൽ മത്സരം അവരെ കൈവിടുകയായിരുന്നു. പരാഗ്വയ്ക്കെതിരെ ഫ്രാൻസിന്റെ ഗോൾ വർഷം പ്രതീക്ഷിച്ച മത്സരത്തിൽ എംബാപ്പെ നേടിയ ഒരൊറ്റ പെനാൽറ്റി ഗോളിനാണ് മുൻ ലോക ചാമ്പ്യന്മാരുടെ ജയം. കടുത്ത പ്രതിരോധമൊരുക്കി ഫ്രഞ്ച് പടയുടെ തുടർച്ചയായ മുന്നേറ്റങ്ങളെ ലാറ്റിനമേരിക്കൻ ടീം സമർത്ഥമായി പ്രതിരോധിക്കുകയായിരുന്നു. 66th മിനിറ്റിൽ പന്തുമായി ബോക്സിലേക്ക് കയറിയ ഡെസിരെ ഡ്യുവോയെ പരാഗ്വേ താരം ഡിയാഗോ ഗോമസ് വീഴ്ത്തിയതിന് ഫ്രാൻസിന് അനുകൂലമായി പെനാൽറ്റി ലഭിച്ചു. വാർ പരിശോധനകൾക്ക് ശേഷമാണ് റഫറി തീരുമാനത്തിലെത്തിയത്. കിക്കെടുത്ത സൂപ്പർ താരം കിലിയൻ എംബാപ്പെ സമ്മർദ്ദങ്ങളില്ലാതെ പോസ്റ്റിന്റെ വലത് മൂലയിലേക്ക് പന്തെത്തിച്ചു. ക്വാർട്ടറിൽ ഫ്രാൻസ് മൊറോക്കയെ നേരിടും.
0: ICC വനിതാ 2020 ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ രാത്രി 8:00 മത്സരം. ഇരു ടീമുകളും തോൽവി അറിയാതെയാണ് കിരീട പോരാട്ടത്തിനിറങ്ങുന്നത്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പുരുഷ 5 മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. മാഞ്ചസ്റ്ററിൽ 4 വിക്കറ്റിനാണ് അവർ ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഇന്ത്യ ഉയർത്തിയ 191 റൺസ് വിജയലക്ഷ്യം ഇംഗ്ലണ്ട് 19 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. 3rd മത്സരം മറ്റന്നാൾ നോട്ടിംഗ്ഹാമിലെ ട്രെന്റ് ബ്രിഡ്ജിൽ നടക്കും. കോഴിക്കോട് ജില്ലാ സബ് ജൂനിയർ ജൂനിയർ അക്വാറ്റിക് ചാമ്പ്യൻഷിപ്പ് അടുത്ത ശനിയാഴ്ച നടക്കുമെന്ന് ശനിയാഴ്ച നടക്കാവ് സ്പോർട്സ് കൌൺസിൽ സ്വിമ്മിംഗ് പൂളിൽ നടക്കും. ഈ മാസം 16 മുതൽ 19 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ജില്ലാ ടീമിനെ ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് തെരഞ്ഞെടുക്കും. പാലക്കാട്ടെ സ്വകാര്യ ഭൂമിയിൽ നിന്ന് വനംവകുപ്പ് ഏറ്റെടുത്ത ചന്ദനമരത്തിന്റെ വില യഥാസമയം നൽകുന്നതിലുണ്ടായ വീഴ്ചയെ തുടർന്ന് ഒമ്മല്ല ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വി എ സതീഷിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, സാമൂഹ്യനീതി വകുപ്പുകൾ 468 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂർ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മൊറോക്കോയും ഫ്രാൻസും ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: വിശേഷങ്ങൾ പറയൂ.
1: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
2: എന്റെ പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ 1st സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
5: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
2: ഒരു സൊല്യൂഷൻ ഉണ്ട്.
1: എന്താ സൊല്യൂഷൻ?
2: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുവിടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
4: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
3: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
4: ഡബിൾ ഹാപ്പി.
3: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
0: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
5: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
6: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
7: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
8: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
7: അപ്പൊ പഴയ ചോയ്സോ?
8: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
7: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
8: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
7: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
8: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
7: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
6: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് ആൻഡ് ജെ മോൾ, കരുനാഗപ്പള്ളി.
9: യെസ് ഗുഡ് മോർണിംഗ്. ഇത് എൻ്റെ റേഡിയോ നജി 1.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഇന്ന് ഗ്രീറ്റിംഗ്സിൽ കൂടെ ഉള്ളത് അർജന്റീനയാണ്. അപ്പോൾ ചോട്ടാ മുമ്പ് എന്ന് പറയുന്ന സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അതിനകത്ത് ഇന്ദ്രജിത്ത് എന്നൊരു കഥാപാത്രം, ഇന്ദ്രജിത്ത് അഭിനയിച്ച ഒരു കഥാപാത്രം, അതായത് പെങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാനായിട്ട് ഒരു ജയിലിൽ പോകേണ്ട അവസ്ഥ വരുന്ന ഒരു കഥാപാത്രമാണ് ഇന്ദ്രജിത്ത്. അതേപോലെ നമ്മൾ ആരെങ്കിലും ഒരു വാക്ക് പാലിക്കാൻ വേണ്ടി ജയിലിലൊക്കെ പോ, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മൾ പലപ്പോഴും കൊടുത്ത വാക്കുകൾ പാലിക്കാതെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടല്ലേ പലരും. നമ്മൾ ചിലപ്പോൾ മനഃപൂർവ്വമായിരിക്കും പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കുന്നതായിരിക്കും പല വാക്കുകളും. ചിലർ ഇന്ന് വരാം, ഞാൻ ഉറപ്പായിട്ടും വരാടാ എന്നൊക്കെ പറഞ്ഞിട്ട് ആ വാക്ക് പാലിക്കാതെ വരും. അല്ലെങ്കിൽ നീ അവിടെ നിൽക്കുക, ഞാൻ വരുന്നേ എന്ന് പറഞ്ഞിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. ചിലർ ഈ പലപ്പോഴും വാക്ക് പാലിക്കാതെ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സന്തോഷത്തിൻ്റെ പുറത്തായിരിക്കും പല വാക്കുകളും പറയുന്നത്. നിനക്ക് ഞാൻ ഇത്ര രൂപ തരാം എന്നൊക്കെ ഒരു ഒരു ആവേശത്തിൻ്റെ പുറത്ത് അങ്ങ് പറയും. പിന്നെ നമ്മൾ ഒരു കാര്യത്തിൽ എടുക്കുമ്പോഴായിരിക്കും നമ്മുടെ കയ്യിൽ അത്രയും പൈസ ഇല്ലല്ലോ എന്നൊക്കെ ആലോചിക്കുന്നത്. യെസ്, ഇന്നത്തെ നമ്മുടെ വിഷയം അതാണ്, നമ്മൾ കൊടുത്ത വാക്ക് പാലിക്കാതെ പോയ കാര്യങ്ങൾ. അതെ, നമ്മൾ കൊടുത്ത വാക്കുകൾ പാലിക്കാതെ പോയിട്ടുണ്ടോ? ആ കാര്യങ്ങൾ ഞങ്ങളോട് പങ്കുവെക്കുക. അതിനായിട്ട് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700912. അപ്പോൾ നിങ്ങൾ പാലിക്കാതെ പോയ വാക്കുകൾ ഞങ്ങളോട് പങ്കുവെക്കൂ. വേഗം തന്നെ ആയിക്കോട്ടെ, ഇപ്പം കുറച്ച് പാട്ട് കേട്ട് തിരിച്ചു വരാം.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
8: യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻട്രയുടെ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറയാൻ പാലിക്കാതെ പോയ വാക്ക്. അതെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചില വാക്കുകളൊക്കെ നൽകാറുണ്ട്. ചില സാഹചര്യങ്ങൾ കാരണം നമ്മൾ മറന്നുപോകും, അല്ലെങ്കിൽ ചിലത് മറന്നുപോകും, ചിലത് നമ്മൾ മനസ്സുണ്ടായിട്ടും നമ്മളത് ചെയ്യത്തില്ല. അതെ, അങ്ങനെ നിങ്ങൾ പാലിക്കാതെ പോയ വാക്ക് ഇന്ന് നമ്മളോട് പങ്കുവെക്കാം. ആ അനുഭവങ്ങൾ നിങ്ങളെ എന്താണ് പഠിപ്പിച്ചതെന്നും നമ്മളോട് പങ്കുവെക്കാം. കുറേ അനുഭവങ്ങളൊക്കെ കാണും ഇങ്ങനെ പങ്കുവെക്കാനായിട്ട്. കാരണം പലപ്പോഴും ഇങ്ങനെ വാക്ക് നമ്മൾ പാലിക്കാതെ പോകുമ്പോൾ ഓപ്പോസിറ്റ് ചെയ്യുന്ന ആൾ നമ്മളെ നല്ല ചീത്ത അല്ലെങ്കിൽ വിളിക്കുക, അല്ലെങ്കിൽ നല്ല ഇടി തരും അല്ലേ. പലതും ഈ അത്രയ്ക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് മറന്നു പോകുന്നതെങ്കിൽ അപ്പുറത്തേക്കുന്ന ആൾ നല്ല വൃത്തിക്ക് നമ്മളെ ഷൗട്ട് ചെയ്യും. കാരണം ഞാനങ്ങനെ പല കാര്യങ്ങളും മറന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മളെ ഭയങ്കര ഇടയിത് ചെയ്യണത് ഉറപ്പായിട്ടും ചെയ്യണം, കാരണം മറന്നു പോകരുത് എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചായിരുന്നേ പോലും നമ്മൾ ചിലപ്പോൾ മറന്നു പോകും. നമ്മളന്നേരം അതെല്ലാം ഓക്കെ, എല്ലാം തലവലി കേൾക്കും, ആ ഇത് ചെയ്യാം എന്നൊക്കെയുള്ള രീതി നമ്മൾ തലവലി കേൾക്കും. പക്ഷേ കുറേ കഴിയുമ്പം പല കാര്യങ്ങളും നമ്മളിങ്ങനെ ഓർത്ത് പല കാര്യങ്ങളും നമ്മൾ ഒരു കോളുണ്ട്. ഹലോ, ഹലോ, ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? വിനീത്. എവിടുന്നാണ് വിളിക്കുന്നത്?
9: കാസർഗോഡ്.
8: കാസർഗോഡ്. ഓക്കെ വിനീത്, ഇന്നത്തെ വിഷയം എന്താണെന്നറിയാം വിനീതിനെ? അതായത് ഇന്ന് നമ്മൾ പാലിക്കാതെ പോയ നമ്മുടെ വാക്കുകൾ, നമ്മൾ ഓരോരുത്തർക്കും ഓരോ വാക്കുകൾ കൊടുക്കത്തില്ലേ, ആ അത് പാലിക്കാതെ പോയ വിനീതിന് എന്തെങ്കിലും വാക്കുകളുണ്ടോ? അങ്ങനെ എന്താണെന്ന് പറയൂ, ഞങ്ങളോട് പങ്കുവെക്കൂ വിനീതെ.
9: ട്രിപ്പിന് പോവാന്ന് വെച്ചിട്ട്
8: സമയം ഇപ്പം കാലം മാറിയോ?
9: കാലം മാറിയതല്ല, പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടേ.
8: അത് ഒട്ടുമിക്ക ബോയ്സിന്റെ ഒരു പ്രശ്നമാണ്. നമ്മള് പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ എല്ലാത്തിനും ഒരു പക്ഷെ എല്ലാത്തിനും കൂടെ ആദ്യം നിൽക്കുന്ന ഈ പറഞ്ഞ ആളായിരിക്കും, ഈ മാറിപ്പോന്ന ആളായിരിക്കും. എല്ലാ കാര്യങ്ങളും ചെയ്ത് സെറ്റാക്കിട്ട് വരുമ്പോ തലേന്ന് പറയും, ഓ ഞാൻ വരുന്നില്ലടാ എന്ന് പറയും. ഫണ്ട് ഇഷ്യൂ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സ്കിപ്പാവും. അങ്ങനെ വല്ലതാണോ?
9: ചെറിയൊരു ഇഷ്യൂ ഉണ്ടേ, അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത്.
8: എവിടെ പോയിട്ട് പ്ലാൻ ചെയ്തപ്പോഴാണ്?
9: നമ്മളെ ഇവിടെ റാണിപുരം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്.
8: റാണിപുരം. അവിടെ പോയിട്ട് അതിന് ഫ്രണ്ട്സ് എന്തെങ്കിലും പറഞ്ഞോ വരുന്നില്ലെന്ന് പറഞ്ഞപ്പം?
9: പറഞ്ഞു.
8: അപ്പോൾ ചായ കൊണ്ടു വന്നില്ലേ?
9: ആ ചായ കുടിക്കാൻ പോകാനാണ്.
8: ആണല്ലേ, ഓക്കെ. അപ്പോൾ വിളിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. വിനീതിന്റെ അനുഭവം പങ്കുവച്ചതിൽ അതിലേറെ സന്തോഷം. ഓക്കെ വിനീത്. അപ്പോൾ നമ്മളെ വിളിച്ചത് വിനീതായിരുന്നു. വിനീത് ഇതേപോലെ ഫ്രണ്ട്സുമായിട്ട് ടൂർ പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ട് വിനീത് സ്കിപ്പ് അടിച്ചു. ഇത് നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്. ഹലോ,
10: ആ നമസ്കാരം,
8: പറഞ്ഞോളൂ ശാജിക്ക. അതെ അതെ അതെ,
10: ഇന്നത്തെ നല്ലൊരു സബ്ജക്ട് ആയിരുന്നു.
8: അതെ,
10: നല്ലൊരു സബ്ജക്ട് ആയിരുന്നു. പക്ഷേ ഇത് ഓണാട്ടേരെ പാസഞ്ചറിലായിരുന്നെങ്കിൽ ഒരുപാട് നമ്മുടെ സ്ഥിരം
8: പാസഞ്ചേഴ്സ്
10: എല്ലാരും
8: വന്നേനല്ലേ,
10: എല്ലാ ആളുകളും. അതായത് ഭൂരിപക്ഷം
8: ആണല്ലേ. പക്ഷെ ആ പ്രഷറെല്ലാം ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
10: അതാണ് ഇന്നത്തെ വിഷയം. ഇന്ന് എല്ലാവർക്കും പല പ്രശ്നങ്ങളും.
8: ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാരും
10: ഈ ഒരുപാട് പല മേഖലകളിലും പ്രവർത്തിച്ച ആളാ. അതായത് വിദേശത്ത് തന്നെ ഞാൻ ഒരുപാട് രാജ്യക്കാരുമായിട്ട് ജോലിയും ചെയ്തിട്ടുള്ള 33 വർഷം പ്രവാസിയായിരുന്നു. അതിനു മുമ്പ് 5 വർഷത്തോളം ഞാൻ ഇന്ത്യ തന്നെ പല സ്റ്റേറ്റിലും ഉണ്ടായിരുന്നു. ഇപ്പൊ ചുരുക്കി കൂട്ടി പറഞ്ഞാൽ ഒരു 18 വയസ്സിന് മുമ്പും അതിൽ സ്ഥിരമായിട്ടും ഇപ്പൊ ഒരു 4 വർഷം കൊണ്ട് സ്ഥിരമായിട്ടാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഞാന് ഏതാണ്ട് എനിക്ക് ഓർമ്മയായ കാലം മുതലൊരു എന്നെ കൊണ്ട് നടക്കാത്ത ഒരു കാര്യവും ഞാൻ ആർക്കും വാഗ്ദാനങ്ങൾ
8: കൊടുക്കാറില്ലല്ലേ.
10: കാരണം നമുക്ക് ആരെങ്കിലും വാഗ്ദാനങ്ങൾ തന്ന് നടപ്പായില്ലെങ്കിൽ നമുക്ക്
8: ഉണ്ടാവും തീർച്ചയായിട്ടും.
10: അതുപോലെ ആയിരിക്കും മറ്റൊരാളിൽ നിന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട്
8: അങ്ങനെ എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ലോകം
10: ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷേ എനിക്ക് അറിയാവുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ജോലി ചെയ്തിട്ടുള്ള അവര് കൂട്ടുകാരൊന്നും അല്ല, ജോലി ചെയ്തിട്ടുള്ള ആളുകൾ, സ്വന്തം രക്തബന്ധത്തിൽ പിറന്ന ആളുകൾക്ക് വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് പിന്നെ അവരെ അറിയാതെ അപ്പന്നെ അറിയാത്ത ഒരു രൂപത്തിൽ അതിന് മുമ്പോട്ട് പോയിട്ടുണ്ട്. എനിക്ക് ഞാനൊരു ഇയാളെ സഹോദരനല്ലേ, ഇയാള് അവൻ മറ്റൊരു സ്ഥലത്തേക്ക് പാനെല്ലാം റെഡിയായപ്പം ഇയാള് ജ്യേഷ്ഠൻ എന്നുള്ള നിലയിലല്ലേ താങ്കളോട് വിളിച്ചു ചോദിച്ചത്. അപ്പോഴും നിങ്ങൾ അവനെ അത് നിരുത്സാഹപ്പെടുത്തി പറഞ്ഞു ഞാൻ നിനക്ക് ഇവിടെ റെഡിയാക്ക തരാം. ഈ പറഞ്ഞ ആളിന് ഇവിടെ നിലനിൽപ്പില്ല, ആ ആളെങ്ങനെ മറ്റൊരാളിനെ കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരോടും ഈ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയാത്തത് കഴിവതും ആർക്കും
8: വാക്കുകൾ
10: വാക്ക് പാലിക്കാൻ പറ്റാത്ത ഒന്നും പറയാതിരിക്കുകയോ ചെയ്യുക എന്നാണ് എന്റെ ഒരു അഭ്യർത്ഥനയായി മാനിക്കണമെന്ന്, എല്ലാ ശ്രോതാക്കളും മാനിക്കണമെന്ന് എടുത്തുകൊണ്ടും നല്ലൊരു ദിവസം നേർന്നുകൊണ്ടും എല്ലാവർക്കും നല്ലത് പ്രവർത്തിക്കാനും ചിന്തിക്കാനുമുള്ള ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും സർവേശ്വരൻ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് തൽക്കാലം
8: നിർത്തണം നിർത്തണം. എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്, അതായത് ഷാജിക്ക് ആരോടും അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു, ഷാജിക്കാട് ആരോടും അങ്ങനെ ചെയ്തിട്ടുണ്ടോ?
10: ഇല്ല, എന്നോടൊരാണ് ഇതുപോലെ ഒരാള് ഒരു വാഗ്ദാനമായി വന്നു. അതായത് ഞാൻ സൗദി അറേബ്യയിലെ ഒരു കമ്പനിയിൽ ഒരുപാട് ബാധി കൂട്ടാനുള്ള ശമ്പളം ഒന്നും ഇല്ലെങ്കിലും നല്ലൊരു പൊസിഷനിൽ
8: ഇരിക്കുമ്പോഴും
10: ഇപ്പൊ തന്നെ മിഥുനെ പേടിയാണ്ട് ഇപ്പൊ ഒരു റേഡിയോയിൽ അനൗൺസറായിട്ടിരിക്കുക, നാളെ വന്നിട്ട് ഇപ്പൊ ഇയാൾക്ക് ഒരു വാഗ്ദാനം തരിക, ഡെയിലി 10 പിന്നെ ഒട്ടകത്തിനെ വീതം അറക്കണം, നിനക്ക് 300 രൂപ തരാം. ഇയാള് ഞാൻ കമ്പ്ലി പക്ഷെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പോകത്തില്ല, ഞാൻ ഉറപ്പ് എഴുതി തരാം. പോകേണ്ടത് വാഗ്ദാനം നിങ്ങൾക്കാ തരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പറയാം ആ ആളിനെ കിട്ടത്തില്ല എന്ന് പറയുന്നത്. എനിക്കൊരാളൊരു വാഗ്ദാനം തന്നെ, അത് വേറെ എങ്ങത്തേക്കല്ല, അമേരിക്കയിലേക്ക്.
8: അമേരിക്ക
10: അമേരിക്കയെന്ന് പൂർണ്ണമായിട്ട് എഴുതാനറിയമ്മയത്താള എന്നോട് പറഞ്ഞു. ഞാൻ ഇവിടം വിട്ടെങ്കും പാൻ ഉദ്ദേശിക്കുന്നില്ല പറഞ്ഞു ഞാൻ. പക്ഷെ ഞാൻ അതിന്റെ പുറകെ പോയായിരുന്നെ കഴിഞ്ഞിരിക്കുന്ന കൂടെ ചിലപ്പോ
8: പോയാൽ.
10: അതുകൊണ്ട് എല്ലാം നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും പരമകാരുണികനായ റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന്
8: ആശംസിക്കുകയാണ്.
10: പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു.
8: ഓക്കെ അക്ക, അപ്പോൾ ഇന്ന് വിളിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം.
10: ഓക്കെ,
8: നല്ലൊരു ദിവസം നേരിയാണ്.
10: ഓക്കെ, ആയിക്കോട്ടെ.
8: ശരി. അപ്പോൾ ഈ ഇക്ക പറഞ്ഞതുപോലെ ഇത് നമുക്ക് കൂള് വന്നു കട്ടായി. ഇപ്പോൾ ഇതേപോലെ എല്ലാരും ഇതേപോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ലോകം തന്നെ അടിപൊളിയായിരിക്കും. ഹലോ
1: ഹലോ
8: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: നമസ്കാരം മോനെ.
8: ഇത് ആരാണ്?
1: ഇത് വിജയമ്മ കല്ലേറ്റി.
8: ആ വിജയമ്മ,
1: എന്തോ
8: പറഞ്ഞോളൂ. ഇന്ന് ആർക്കാണ് വാഗ്ദാനം കൊടുത്തിട്ട് പരിക്കായിരുന്നത്?
1: ചാജി പറഞ്ഞത് മാനിക്കുന്ന വാഗ്ദാനം ആർക്കും കൊടുക്കാതിരിക്കുന്നത് ഏറ്റവും നല്ലതാ മോനെ. എന്താന്ന് അറിയാമോ, എനിക്ക് ഒരു അനുഭവം ഉണ്ടായി. നമ്മൾ ഇന്ന് ഞാനെന്ന് മാത്രം ഇന്ന് ആഗ്രഹിച്ചാ മതി, ഇന്നലെ വരെ ഉള്ളത് വിട്ടുകളയണം. എനിക്ക് ഒരു വാഗ്ദാനം, എനിക്ക് 60 വയസ്സ് തികയുമ്പോ ഞാൻ പറഞ്ഞിരുന്നു എന്റെ മിത്രങ്ങളോടല്ല, പിന്നെ നമുക്ക് നല്ലൊരു ആഘോഷമായിട്ട് എല്ലാവർക്കും എന്റെ കണക്കായിട്ട് പുതുവസ്ത്രമൊക്കെ എടുത്തു തരാം, നമുക്ക് നല്ല രീതിയിൽ ആഘോഷിക്കാമെന്ന് പ്ലാനിട്ട് എല്ലാരും കൂടി മക്കൾ ഞങ്ങളുടെ അടുത്ത് തീരുമാനിച്ചിരുന്നു. ആ വർഷം തന്നെ എന്റെ ഒരു വണ്ടി ആക്സിഡന്റിൽ കാലൊടിഞ്ഞ് ഞാൻ ഒരു 9 കിടപ്പായി പോയി. എനിക്ക് ആ വാഗ്ദാനം
8: സാധിക്കാനില്ല.
1: അപ്പൊ നമ്മള് പറഞ്ഞു വെച്ചതിനകത്ത് ഒന്നും നടന്നില്ലേ?
8: മനപ്പൂർവ്വം ചെയ്തൊരു കാര്യമല്ലല്ലോ.
1: അല്ല, എങ്കിലും നമുക്കതൊരു നിരാശ ഇപ്പോഴും ഉണ്ട് മോനെ. അത് സാധിച്ചില്ലല്ലോ ഒന്നും.
8: ഇനി എത്ര വർഷമുണ്ട്? ഇനി കുറെ വർഷം ഇങ്ങനെ നടക്കുമല്ലേ.
1: ദൈവത്തിന്റെ അനുഗ്രഹം, നമുക്ക് ഇന്നേക്ക് ഇന്ന് നാളെ നമുക്ക് നമ്മുടേതല്ല, അത് വലിയ
8: തമ്പുരാന്റെയാണ്.
1: ഞാനൊരു ചെറിയ വീടൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ താമസമായി 2 ആവാൻ പോകുന്നു. അപ്പൊ എന്റെ മനസ്സിലെ ചിന്ത എന്തുവാന്നറിയാ, എന്റെ ശ്രോതാക്കളിൽ ഞാൻ അറിയാവുന്നവരെയൊക്കെ ഒന്ന് വിളിക്കണം, എനിക്ക് അവരോടൊപ്പം ഒരു ഗ്ലാസ് ചായ ആയാലും പങ്കിടണം എന്നൊക്കെ വിചാരിച്ച് ഇരുന്നത് നടന്നില്ലേ.
8: ഇപ്പൊ
1: 2 ആവാൻ പോകുന്നത്, ഒരു ആഗ്രഹം മനസ്സിൽ ഇങ്ങനെ തുളുമ്പിത് ഇപ്പൊ ഉണ്ട്.
8: ഉടനെ ആഗ്രഹം സാധിക്കട്ടെ.
1: മോനെ അങ്ങനെ സാധിക്കുന്നത് അന്ന് നമ്മൾ അന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു. നേരത്തെ സാധിക്കും എന്നുള്ള ഒന്നും കരുതി വെക്കാൻ പാടില്ല. കാരണം ഇന്നത്തെ ലോകവും അങ്ങനെ പിന്നീട് ഓരോരോ പ്രശ്നങ്ങളായി ഓരോരോ കാരണങ്ങളായി. എന്നാൽ അറിഞ്ഞും വന്നവരുണ്ട്, നമ്മുടെ പുഷ്പക്കേന്ദ്രയില്ലേ പാടുന്ന, അതേപോലെയുള്ള ചിലര് മെലങ്ങാന്ന് കൊല്ലത്തുനിന്ന് ഒരു പാർട്ടി വന്ന് വേറെ പലയിടത്തുനിന്നും അറിഞ്ഞറിഞ്ഞ് വന്നവരും ഉണ്ട്. എന്നാലും അതല്ല, എനിക്ക് എല്ലാരെയും കൂടി ഒന്ന് വിളിക്കണം

0: ഉണ്ട് അവരിൽ
1: എന്നെ എന്നെ ഇതേപോലെ വിളിച്ചാൽ മതി, റേഡിയോ വിളിച്ചാൽ മതി, ഞാൻ വരാം. ഡേറ്റ് പറഞ്ഞാൽ മതി, ഞാൻ വരാം കേട്ടോ.
0: ഇതേപോലെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഇല്ലയാ, അതൊക്കെ സാധിക്കുന്നെങ്കിലേ സാധിക്കാൻ ഒക്കത്തുള്ളൂ.
1: വിജയ
0: ഇന്നലത്തെ ആ ഒരു കോളിൽ സംസാരിച്ച് ആ നമ്പറുണ്ട്, വിളിക്കണമെന്നൊക്കെ നമുക്കുണ്ടായിരുന്നു.
1: വിജയമേമ്മ ആരെങ്കിലും ഇതേപോലെ ഇങ്ങനെ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടോ?
0: വാഗ്ദാനം നൽകിയതൊന്നും, നമ്മളോട് വാഗ്ദാനം നൽകിയതൊന്നും നടന്നില്ല. അത് ഇനി നമ്മള് അതിനെപ്പറ്റി ഓർക്കണ്ട.
1: ഓക്കെ, എന്നാ വിട്ടാരേ,
0: അയവറക്കാനേ പറ്റൂ. ഞാനെല്ലാം പോയിന്റെ പോലെ നമ്മൾ ഇനിയുള്ള പുതിയ തലമുറ നോക്കുക, പഴയതെല്ലാം നമ്മൾ വിട്ടുകളയും. എല്ലാ മനുഷ്യനും വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ല മോനെ.
1: അതെ അതെ,
0: ചിലർക്ക് ചില മനമാറ്റമോ ചില സാഹചര്യ കുറവോ പല പല കാരണങ്ങളും ഉണ്ടാവും. ഏത് കാര്യങ്ങളിലും തടസ്സം വരുമ്പം അതിനകത്തൊക്കെ പിന്നീട് ബുദ്ധിമുട്ട് വരും, പിന്നെ അത് ഓർമ്മകളായിട്ട് മാറും. എന്റേതെന്നല്ല ആരുടെ ആയാലും പറയാ, ഞാനങ്ങ് തുറന്ന് പറയുന്ന ആളാ. എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
1: ഞങ്ങൾ വിജയമേമ്മക്ക് നല്ലൊരു ദിവസം ആയിരിക്കട്ടെ ഇനിയുള്ള ദിവസം.
0: മോനും നല്ലത് വരട്ടെ, നമ്മുടെ റേഡിയോയിലുള്ള എല്ലാവർക്കും. പിന്നെ എന്റെ പഫിനോട് എനിക്ക് പ്രത്യേക
1: സ്നേഹമാണ്,
0: എല്ലാരോടും, സാധിമോളോട്, എല്ലാവരോടും. ശരത്മോനോടുണ്ടല്ലോ,
1: ശരത്മോനുണ്ട് ഇവിടെ,
0: ശരത്മോനോട് പറഞ്ഞുതരാം. പിന്നെ എന്റെ എല്ലാ ശ്രോതാക്കൾക്കും എനിക്ക് പ്രത്യേകം പ്രത്യേകം നന്ദി.
1: ഓക്കെ അമ്മ, അപ്പൊ വിളിച്ചതിന് ഒരുപാട് ഒരുപാട് സന്തോഷം. അപ്പോൾ വിജയമേമ്മ ആയിരുന്നു വിളിച്ചിരുന്നത്. അപ്പൊ വിജയമേമ്മ ഒരു വാഗ്ദാനം കൊടുത്തു, അത് വേഗം തന്നെ നടപ്പാവട്ടെ എന്ന് നമ്മളും ആശംസിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പാട്ടായിട്ട് വീണ്ടും തിരിച്ചു വരാം.
2: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
3: ഒരു സൊല്യൂഷൻ ഉണ്ട്.
2: എന്താ സൊല്യൂഷൻ?
3: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ, തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
5: എന്തോ പ്ലാനിംഗിലാണല്ലോ.
4: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
5: ഡബിൾ ഹാപ്പി.
4: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
6: Stay tuned, Radio 91.2.

0: യെസ് നമ്മൾ അങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആണ്. ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മൾ പാലിക്കാതെ പോയ നമ്മൾ കൊടുത്ത വാക്കുകളാണ്. ഒരു വാക്ക് കൊടുക്കാൻ ഒരു നിമിഷം മതി, പക്ഷേ ആ വാക്ക് പാലിക്കാൻ ആത്മാർത്ഥതയും ഉത്തരവാദിത്വവും വേണം അല്ലേ. ചിലപ്പോൾ നമ്മൾ നൽകിയ വാക്കുകൾ പാലിക്കാൻ കഴിയാതെ പോകും, ചിലപ്പോൾ മറ്റുള്ളവർ നമുക്ക് നൽകിയ വാക്കുകൾ വെറും വാക്കുകളായി മാത്രം അവശേഷിക്കും. അങ്ങനെ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? യെസ്, അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. കാരണം എല്ലാവർക്കും ഒരുവിധപ്പെട്ട വാക്കുകളൊക്കെ പാലിക്കാനൊക്കെ പറ്റത്തില്ല, അത് തികച്ചും സ്വാഭാവികം മാത്രമാണ്. വാക്കുകൾക്ക് വിലയുള്ള ഒരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പക്ഷേ പല വാക്കുകൾ സമയം കടന്നു പോകുമ്പോൾ മറന്നു പോകുന്നു. ചിലത് സാഹചര്യങ്ങളുടെ മുന്നിൽ തോറ്റുപോകുന്നു, ചിലത് മനസ്സുണ്ടായിട്ടും പാലിക്കാതെ പോകുന്നു. ഒരു വാഗ്ദാനം പാലിക്കപ്പെടുമ്പോൾ അത് വിശ്വാസവും വളർത്തുന്നു. എന്നാൽ പാലിക്കാതെ പോകുമ്പോൾ അത് ചിലപ്പോൾ ഒരു നിരാശയും ഒരു പാഠവുമായിരിക്കും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക്. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ, ആ കോൾ കട്ടായില്ല. ഹലോ, ആ കോൾ കട്ടായിരിക്കുകയാണ്. കോൾ ഇതുവരെ ഉണ്ടായിരുന്നു, റേഞ്ച് ഇല്ലാത്തതുകൊണ്ടായിരുന്നു തോന്നുന്നു. എന്തായാലും നമ്മൾ പറഞ്ഞു വന്ന ഇതാണ് വാക്കുകൾ പാലിക്കുക. മാക്സിമം നമ്മൾ ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന വാക്ക് പാലിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങൾ അത് പറയാൻ പോകരുത്. കാരണം ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ഒരു പ്രതീക്ഷയാണ് നിങ്ങൾ കൊടുക്കുന്നത്. പ്രതീക്ഷകൾ വീണ്ടും ആ കോള് വരുന്നുണ്ട്. ഹലോ, അതെ, നിതിനാണ്, ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: സുധാകരൻ
0: ചേട്ടൻ, എവിടുന്നാ വിളിക്കുന്നേ? ചേട്ടാ, ഇന്നത്തെ ഗ്രീറ്റിംഗ്സിലെ വിഷയം എന്താന്ന് അറിയാവോ? ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പം ഒരാൾക്ക് ഒരു വാക്ക് കൊടുക്കുമല്ലോ, ഇപ്പം ഞാൻ ഇന്ന് വരാം, അല്ലെങ്കിൽ ഞാൻ നിനക്ക് ഇത്ര രൂപ തരാം, എന്നിട്ട് നമ്മൾ ആ വാക്ക് പാലിക്കാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. ആ അങ്ങനെ ചേട്ടൻ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ട് പാലിക്കാതെ പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ ചേട്ടൻ ആർക്കെങ്കിലും വാക്ക് തന്നിട്ട് അത് പാലിക്കാതെ പോയിട്ടുണ്ടോ? അവര് ആ അനുഭവം ഞങ്ങളോട് പങ്കുവെക്കുക ചേട്ടാ.
1: പൈസ കൊടുത്തിട്ട് തിരിച്ചു കിട്ടാറുണ്ടല്ലോ.
0: ആണല്ലേ. ചേട്ടൻ ആർക്കെങ്കിലും ഇതുപോലെ വാക്ക് കൊടുത്തിട്ടുണ്ടോ? ഞാൻ ഇതവണക്ക് ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് ചെയ്യാതെ പോയിട്ടുണ്ടോ? മറന്നു പോയിട്ടോ? അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ?
1: ചിലതൊക്കെ മറന്നു പോയിക്കുമ്പോ അവര് ഓർമ്മിപ്പിക്കുമ്പോ ഞാൻ കൊടുക്കുന്നു. നമ്മള് കാര്യത്തിലൊക്കെ മാങ്ങി നമ്മളെ.
0: ആണല്ലേ. അപ്പോൾ ചേട്ടൻ ചായ കുടിച്ചോ? ചേട്ടൻ ഇതേപോലെ പൈസ അല്ലാതെ വേറെ എന്തെങ്കിലും വാക്കുകൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അതായത് അവിടെ വരാമെന്ന് പറഞ്ഞിട്ട് വരാതിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും?
1: അത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞ ജോലിക്ക് പോകുമ്പോഴത്തേക്ക്
0: അതായത് കറക്റ്റ് സമയത്ത് ചെല്ലാൻ പറ്റാതെ പോയിട്ടുണ്ടോ? ആ ഓക്കെ ചേട്ടാ, അപ്പോൾ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ ചേട്ടാ. അപ്പോൾ ചേട്ടൻ ജോലിക്ക് കറക്റ്റ് സമയത്ത് ചെല്ലാതെ അങ്ങനെ ചേട്ടൻ പറഞ്ഞ വാക്ക് പാലിക്കാതെ പോയി എന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് കുറച്ച് പാട്ടായി കേട്ട് തിരിച്ചു വരാം.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്. കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
6: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
7: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
8: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
9: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
8: അപ്പൊ പഴയ ചോയ്സോ?
9: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
8: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
9: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
8: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
9: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
8: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
2: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
4: ഒരു സൊല്യൂഷൻ ഉണ്ട്.
3: എന്താ സൊല്യൂഷൻ?
4: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങി കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
5: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
1: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
2: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: സ്റ്റേ ട്യൂൺ, എന്റെ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: ഈ മാസത്തെ ഷോപ്പിംഗില് ഡബിൾ പർച്ചേസാ.
7: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
2: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
7: ഡബിൾ ഹാപ്പി.
2: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
8: നിങ്ങൾക്കിഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൽ ഡി റേഡിയോ 91.2.

യെസ്, നമ്മൾ അങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 സൺഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് ആയിരുന്നു. ഇന്ന് കൂടെ ഉണ്ടായിരുന്ന അർജുൻ നിധിനായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ പേരുടെ വാക്കുകളും വാക്കുകൾ പാലിക്കാതെ പോയതും ഒക്കെ കഥകളൊക്കെ നമ്മൾ കേട്ടു. തുടർന്നും നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കൂ, തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ. ഇത് എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
5: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ഷൻ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലുമുണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
6: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലെയ്ൻ, കരുനാഗപ്പള്ളി.
7: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
5: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
0: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: അവതരിപ്പിക്കുന്ന അറിഞ്ഞതും അറിയേണ്ടതും പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ഇനി വരുന്നത് ഒരു മഴക്കാലമാണ്, ഒരു കർക്കിടക മാസമാണ്. തീർച്ചയായും നമ്മൾ മലയാളികൾക്ക് കർക്കിടക മാസം എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് ശരീരരക്ഷയും അതുപോലെ തന്നെ ആയുർവേദത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇന്ന് കർക്കിടക ചികിത്സയെക്കുറിച്ച് സംസാരിക്കാൻ നമ്മളോടൊപ്പം ഉള്ളത് ആയുർ പരബ്രഹ്മ ഹോസ്പിറ്റലിലെ ഡയറക്ടറായ ഡോക്ടർ റോഷ്നി വെങ്കടേഷാണ്. നമസ്കാരം ഡോക്ടർ, സ്വാഗതം.
1: നമസ്കാരം
0: ഡോക്ടർ. അപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാസം തന്നെയാണ് ഇനി നമുക്ക് മുന്നിലേക്ക് കടന്നെത്തുന്നത് അല്ലെ. നമ്മൾ കുറച്ചധികം നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ട കാലങ്ങളായി, വർഷങ്ങളായി നമ്മുടെ മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും ഒക്കെ മുതലേ ഈ കർക്കിടക മാസത്തിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടാണ് കാണുന്നത്. പിന്നെ പഞ്ഞമാസം എന്ന് കൂടിയാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു കർക്കിടക മാസം വരുമ്പോഴേ നമ്മുടെ ശരീരത്തിന് കൂടുതൽ രക്ഷ നൽകാനായിട്ട് എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു കർക്കിടക മാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് സുഖചികിത്സയും ഔഷധ കഞ്ഞിയും ഒക്കെയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ആയുർവേദത്തിൽ കർക്കിടക മാസത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത്?
1: ഈ കർക്കിടകം എന്നത് മാത്രമല്ല, ആയുർവേദത്തിൽ ആക്ച്വലി ആയുർവേദം എന്ന് പറയുന്ന ഒരു ജീവിതചര്യയുടെ അല്ലെങ്കിൽ ഒരു സയൻസ് ഓഫ് ട്രീറ്റ്മെന്റ് മാത്രമല്ല, ചികിത്സാശാസ്ത്രം മാത്രമല്ല ആയുർവേദം എന്ന് പറയുന്നത്. നമ്മളുടെ ഒരു കംപ്ലീറ്റ് സയൻസ് ആണ് ആയുർവേദം. അപ്പൊ ആയുർവേദം ജീവിക്കുന്ന ഒരു സയൻസ് ഓഫ് ലൈഫ് ആണ് എന്ന് തന്നെ പറയാം. അതായത് ഒരാൾ എങ്ങനെയാണ് നല്ല ആരോഗ്യവാനായി ജീവിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഈ ആയുർവേദത്തിൽ പറയുന്നത്. അപ്പൊ ഈ കർക്കിടക ചികിത്സ ഇത്രയും പ്രാധാന്യം വന്നത് ഒരു ഒരു ബേസിക്കലി നമ്മൾ പല ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇന്ന് കർക്കിടക രാവിലെ നമ്മൾ ഫോൺ എടുത്ത് നോക്കിയാൽ ഇപ്പം കൂടുതലല്ലേ കർക്കിടക ചികിത്സ തന്നെയാണ്, കർക്കിടകം വരാൻ പോകുന്നു. അപ്പൊ നമ്മള് ഈ ഋതുക്കൾ എന്ന് പറയും, നമ്മുടെ സീസൺസ്, നമുക്ക് പ്രധാനമായും 6 ഋതുക്കളാണുള്ളത്. അപ്പൊ ഈ ആയുർവേദത്തില് നമ്മള് ആയുർവേദ സംഹിതകളിലായാലും അല്ലെങ്കിൽ ആയുർവേദ കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത് ഒരാള് എങ്ങനെയാണ് ജനനം മുതൽ അയാളുടെ ഒരു ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്ന അതുവരെയും പൂർണ്ണ ആരോഗ്യവാനായിട്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അതിന് അദ്ദേഹം ഒരു ദിവസം എന്താണ് ചെയ്യേണ്ടത്, അതിന് ദിനചര്യ എന്ന് പറയും. ഓരോ മാസവും ഋതുക്കൾ അനുസരിച്ച് കാലാവസ്ഥക്കനുസരിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിനാണ് ഋതുചര്യകൾ എന്ന് പറയും. അത് വൃത്തിയായി പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് നമുക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരാൾക്ക് ഒരു ആരോഗ്യം എപ്പോഴായിരിക്കും ബുദ്ധിമുട്ടുണ്ടാവുന്ന രോഗങ്ങൾ വരുമ്പോഴാണ്. എന്തെല്ലാ രീതിയിൽ രോഗങ്ങൾ വരാമെന്ന് ചോദിച്ചാൽ നമുക്കിപ്പം ഇപ്പം പ്രായമാകുന്നു, തേയ്മാനം പോലെയുള്ള ഡീജനറേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ിൽ തന്നെ നടക്കുന്ന ആന്തരികമായി ഇന്റേണൽ എൻവയോൺമെന്റിൽ വരുന്ന ചില ചേഞ്ചസ് കൊണ്ട് ഇപ്പൊ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ വരുന്നു. ഇനി അത് അല്ലെങ്കിൽ ചില രോഗാണുക്കൾ ബാഹ്യമായിട്ടുള്ള അല്ലെ, പനി വരുന്നു. ഇപ്പൊ പനികളുടെയൊക്കെ സീസൺ ആണ് അല്ലെ, മൺസൂൺ ആയപ്പോഴത്തേക്കും. അപ്പൊ അങ്ങനെയുള്ള എന്ത് കാരണവും ആയിക്കോട്ടെ, ഈ രോഗങ്ങൾ വരാതെ അല്ലെങ്കിൽ രോഗങ്ങൾ വന്നാൽ തന്നെ അതിനെ പ്രോപ്പറായി മാനേജ് ചെയ്ത് ഒരാൾ എങ്ങനെ ആരോഗ്യവാനായിട്ട് ഇരിക്കാം എന്നുള്ളതാണ് നമ്മൾ ഓരോ ഋതുചര്യയിലായാലും ദിനചര്യകളായാലും പറഞ്ഞു വെക്കുന്നത്. അതില് ഈ ബാഹ്യമായ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഒരു ആയുർവേദം സംസാരിക്കുന്ന വളരെ വിപുലമായ കാര്യമാണ്. ഇപ്പൊ നമ്മളിപ്പോ രാവിലെ എഴുന്നേറ്റ്, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചറിയാം, നിങ്ങൾക്കൊരു എഴുന്നേൽക്കുമ്പം വളരെ ഒരു മന്തിപ്പൊക്കെ ആയിരിക്കാം, ഉച്ചയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അതൊന്ന് മാറും, ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ. അതായത് ഓരോ സമയം ഒരു ദിവസത്തിലെ തന്നെ പല പല സമയങ്ങൾ, ദിവസത്തിൽ നമുക്കിപ്പോൾ ഒരു മഴ വന്നു അല്ലെങ്കിൽ ഒരു തണുപ്പ് വന്നു അല്ലെങ്കിൽ വെയിൽ വന്നു, ഈ ദിവസങ്ങളിൽ പോലും നമുക്ക് ഓരോ ദിവസവും നമ്മുടെ ശരീരത്തില് പല മാറ്റങ്ങളുണ്ട്. അതായത് നമ്മൾക്ക് എൻവയോൺമെന്റ് നമ്മുടെ ശരീരത്തെ വല്ലാണ്ട് സ്വാധീനിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഋതുക്കൾ തീർച്ചയായിട്ടും സ്വാധീനിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ അതിന്റെ പല ഒരു

0: ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പകൽ സമയത്ത് കഫദോഷം കുറച്ച് കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ രാവിലെ മിക്കവാറും കഫപ്രധാനമായ രോഗങ്ങളായിരിക്കും, ശ്വാസമുട്ടലൊക്കെ കൂടുതലായിട്ട് വരാം അങ്ങനെയുള്ള രീതിയിൽ. അതേപോലെ തന്നെ ചില സീസണുകളിലും ഓരോ ദോഷങ്ങൾക്കും ചില വർധനവും ഏറ്റക്കുറച്ചിലുകളൊക്കെ വരാം. അതിൽ ഈ നമ്മൾ ഈ പറയുന്ന മൺസൂൺ സീസൺ അല്ലെങ്കിൽ ഈ കർക്കിടകം എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ ഈ സീസൺ എന്ന് പറയുന്നത് വളരെയധികം ഈ ദോഷദുഷ്ടി ഉണ്ടാവാനുള്ള, അതായത് ത്രിദോഷങ്ങൾക്കും ദുഷ്ടി ഉണ്ടാവാനുള്ള ചാൻസസ് എൻവയോൺമെന്റിൽ നിലനിൽക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്, നമ്മൾക്കിപ്പോൾ ഈ പറയുന്ന പോലെ നമ്മളിപ്പോൾ ഒരു നല്ല ആരോഗ്യവാനായ ഒരാളെ ചിലപ്പം പുറത്തു നിന്നുള്ള പല കാര്യങ്ങളും നമ്മളെ സ്വാധീനിച്ചുകൂടാ അല്ലെങ്കിൽ സ്വാധീനിച്ചില്ലെന്ന് വരാം. എന്നാൽ നമ്മൾ തീർത്തും നമ്മുടെ ആരോഗ്യം, ഈവൻ പ്രായം ചെറുതാണെങ്കിൽ പോലും നമ്മൾ ആരോഗ്യത്തെക്കുറിച്ച് യാതൊന്നും ശ്രദ്ധിക്കാത്ത ഒരാൾക്കാണെങ്കിൽ നിസ്സാരമായ കാര്യങ്ങൾ മതി നമ്മളിപ്പോൾ അല്ലേ. അപ്പം അതുപോലെ ഓരോ കാലഘട്ടവും അനുസരിച്ച് നോക്കുമ്പോൾ ഈ കർക്കിടക മാസം നമ്മൾ പൊതുവിൽ നമ്മുടെ ശരീരം ഇപ്പോൾ പഞ്ഞമാസം എന്ന് പറഞ്ഞു അല്ലേ, നമ്മുടെ മറ്റു കാര്യങ്ങളെ വെച്ചിട്ടാണെങ്കിൽ ആരോഗ്യത്തെ സംബന്ധിച്ച് പറഞ്ഞാലും പൊതുവിൽ നമ്മുടെ ഒരു ഇമ്മ്യൂണിറ്റി എല്ലാം കുറഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ദഹനം നമുക്ക് നോക്കിയാൽ അറിയാം നമുക്ക് ഈ സമയത്ത് വിശപ്പ് പൊതുവെ കുറവായിരിക്കും നമുക്ക് സാധാരണ ഉള്ള സമയത്തെക്കാട്ടിലും. അത് ഇതെന്ന് വെച്ചാൽ നമ്മളെ ഈ കാലാവസ്ഥ നമ്മളെ സ്വാധീനിക്കുന്നതാണ്. അപ്പം നമുക്ക് വിശപ്പ് മതിയെ കുറവായിരിക്കും ഈ സമയത്തെന്ന് പറഞ്ഞാൽ. നമുക്ക് എല്ലാം നമ്മൾ നോർമലി കഴിക്കുന്ന ഭക്ഷണങ്ങൾ ചിലപ്പോൾ കഴിച്ചാൽ ചിലപ്പോൾ ഈ വിശപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ദഹനശക്തിയാണ് അല്ലേ. അപ്പം ഈ ദഹനശക്തി കുറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ചിലപ്പോൾ നമ്മൾ നേരത്തെ ബിരിയാണി കഴിച്ചാൽ ദഹിച്ചു, പക്ഷേ ഇന്ന് കഴിക്കുമ്പോൾ ചിലപ്പോൾ ദഹിക്കണമെന്നില്ല, ഈ സമയത്ത് കഴിച്ചാൽ ചിലപ്പോൾ ദഹിക്കണമെന്നില്ല. അപ്പൊ എന്തു പറ്റും, ഒരു സാധനം ദഹിച്ചില്ലെങ്കിൽ എന്തു പറ്റും, ഫുഡ് പോയിസൺ ആവും. ഇപ്പൊ തന്നെ നോക്കിയാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഈ വയറ് സംബന്ധമായിട്ടുള്ള എൻഡറിക് ഫീവർ കൂടുതലായിട്ട് കാണുന്ന, അതായത് വയറിളക്കവും ഛർദിലും, അതെ അതെ, വയറിളക്കവും ഛർദിലും ഒക്കെ കൂടുതൽ കാണുന്ന ഒരു കാലഘട്ടമാണ് ഈ മൺസൂൺ സീസൺ എന്ന് പറഞ്ഞാൽ. പനി ഏറ്റവും കൂടുതൽ വരുന്നതാണ്, കാരണം നമ്മുടെ പ്രതിരോധ ശക്തി വളരെ കുറഞ്ഞിരിക്കുകയാണ്, ദഹനശക്തി വളരെ കുറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ എന്തോ നമ്മൾ ആയുർവേദത്തിൽ പറയുമ്പോൾ ത്രിദോഷങ്ങളും ദുഷിക്കാൻ പ്രകൃതിയാൽ തന്നെ ത്രിദോഷങ്ങൾ ദുഷിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ഈ കാലഘട്ടം നമ്മൾ എന്താ, നമ്മളൊരു എക്സാം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്യും അല്ലേ, എക്സാമിൽ ജയിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യും എന്ന് പറഞ്ഞ പോലെ നമുക്ക് നേരത്തെ നമ്മൾ മനസ്സിലാക്കി വെക്കുകയാണ് ഈ കർക്കിടകം പറയുന്ന ഈ പറയുന്ന മാസം, ഈ കാലഘട്ടം എന്ന് പറയുന്നത് തീർത്തും നമുക്ക് വർഷ ഋതുവാണ്. ഈ ഋതുവിൽ ത്രിദോഷങ്ങളും ദുഷിക്കാൻ, അതിൽ തന്നെ വാദം ഏറ്റവും കൂടുതൽ അല്ലെ, ഏറ്റവും കൂടുതൽ ഈ തണുപ്പ് കാലം വരുമ്പം സന്ധി വേദന എല്ലാം കൂടുകയാണ്. അപ്പൊ ഇതെല്ലാം പ്രിഡോമിനന്റ്ലി വിഷീറ്റ് ചെയ്യാനുള്ള ഒരു ടൈമാണ്. സോ ആ സമയം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വാദം കൂടാൻ സാധ്യതയുണ്ട്, ത്രിദോഷങ്ങൾ ദുഷിക്കാൻ സാധ്യതയുണ്ട്, ഇമ്മ്യൂണിറ്റി കുറവാണ്, വിശപ്പ് കുറവാണ്, ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് കുറേ കുറേ ജീവിതം ഒരു ഗുഡ് എന്താ പറയുക ചര്യകൾ നമ്മൾ ആ മാസം അല്ലെങ്കിൽ ആ കാലം ആ ഋതുവിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ കർക്കിടകം അല്ലെങ്കിൽ കർക്കിടക ചികിത്സ അല്ലെങ്കിൽ അതൊരു വെൽനസ് എന്നൊക്കെയുള്ള ഇന്നത്തെ വെൽനസ് എന്നുള്ള കാര്യങ്ങൾ ഈ പറയുന്ന ഈ കർക്കിടക ചികിത്സയുടെ പ്രാധാന്യം, ആയുർവേദം സംബന്ധിച്ചുള്ള പ്രാധാന്യം ഇതാണ്.
1: ഓക്കെ, അപ്പോൾ ഡോക്ടർ പലതവണ പറഞ്ഞു ദിനചര്യയെ കുറിച്ച് പറഞ്ഞു, പ്രത്യേകിച്ച് ഈ ഒരു കർക്കിടകത്തിൽ ആചരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ അനുഷ്ഠിച്ചു പോകേണ്ട ചില ദിനചര്യകൾ എന്തൊക്കെയാണത്, അതെങ്ങനെയായിരിക്കും?
0: അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വിശപ്പ് വളരെ കുറവാണ്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ മക്കൾ കുട്ടികളുണ്ടാവും, അപ്പൊ ഈ കുഞ്ഞുങ്ങൾക്കും ഇതേപോലെ തന്നെ വിശപ്പ് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ സമയത്ത് നമ്മൾ അവരെ ഓവർ ഫീഡ് ചെയ്യുന്നത് എന്ത് പറ്റും, ദഹിക്കില്ല.
1: ഡോക്ടർ പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത്, പലപ്പോഴും നമ്മുടെ വീടുകളൊക്കെയാണ് നന്നായിട്ട് ഫുഡ് കഴിച്ചോണ്ടിരുന്ന കുട്ടി, ഇതെന്ത് പെട്ടെന്ന് ഫുഡ് കഴിക്കാതായത്,
0: അതെ അതെ, അത് പല റീസൺ കൊണ്ടാവും. ഇതിപ്പോ ഒരു ഫുഡ് കഴിക്കുന്നത് കുറഞ്ഞു എന്നുള്ളത് എൻവയോൺമെന്റിന്റെ ഇതുകൊണ്ടാണ് എന്നാ കുട്ടി കഴിക്കേണ്ടെന്ന് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശം. എന്തായാലും നമുക്കൊരു ഈ ഒരു കാലഘട്ടം വിശപ്പ് കുറയും, വിശപ്പ് കുറയാൻ പാടില്ല, നമുക്ക് ഒരാൾക്ക് വേണ്ട ന്യൂട്രീഷൻ പ്രോപ്പറായിട്ട് പോകണം അല്ലേ. അപ്പൊ വിശപ്പ് കുറയുന്നു, അതിന് കൃത്യമായ ഭക്ഷണം എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കുറയാതിരിക്കാൻ എന്ത് ചെയ്യും, അതാണ് നമ്മൾ അവിടെ ചരിയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ നമ്മൾ അത് അവിടെയാണ് നമ്മൾ ഭക്ഷണത്തിലൊക്കെ നമ്മൾ ഹെവി നമ്മൾ ഞങ്ങൾ ആയുർവേദത്തിൽ പറയാം അതിന് ലഘുവായിട്ടുള്ള ആഹാരങ്ങൾ എന്ന് പറയും, അതായത് ദഹിക്കണം, എളുപ്പത്തിൽ ദഹിക്കാൻ കഴിവുള്ള ആഹാരം കൊടുക്കണം. അതിന് പകരം നമ്മളിപ്പം കുട്ടികൾ പറയും പിസ വേണം അല്ലെങ്കിൽ ബർഗർ വേണം, ഹെവി ആയിട്ട് ദഹിക്കാൻ പാടുള്ള ഭക്ഷണം കഴിക്കും, പിറ്റേ ദിവസം കുഞ്ഞിന് ഒന്നെങ്കിൽ പനിയുടെ ലക്ഷണങ്ങൾ വരും അല്ലെ. അപ്പൊ ദഹന കേടിൻ്റെതായിട്ടുള്ള ഒന്നെങ്കിൽ ജലദോഷമാകാം, അല്ലെങ്കിൽ പിറ്റേ ദിവസം ടെമ്പറേച്ചർ കൂടും, പനി വരാം, അല്ലെങ്കിൽ വയറിളക്കാം, വയറുവേദനയാവാം, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ പ്രായമായ അപ്പച്ചനും അമ്മച്ചിയും മാത്രമല്ല ട്രീറ്റ് ചെയ്യേണ്ടത്. കർക്കിടക മാസം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം എല്ലാവരെയും ഒരു മാസമാണ്, ആ മാസത്തിൽ നമ്മളെല്ലാവരും ഉണ്ട് അല്ലെ. ഈ എൻവയോൺമെന്റ് ഇന്ന ആളെ മാത്രമായിട്ടല്ലല്ലോ നോക്കുന്നത്. അപ്പം എല്ലാവർക്കും, കുഞ്ഞു തൊട്ട് വലിയവർക്ക് വരെ, ഈ പ്രകൃതിയിൽ ജീവിക്കുന്ന ഓരോരുത്തർക്കും ആ മാസത്തിലെ ആ എൻവയോൺമെന്റിന്റെ അല്ലെങ്കിൽ ആ പ്രകൃതിയുടെ സ്വാധീനമുണ്ട്.

0: ഇപ്പൊ വിശപ്പ് കുറയാൻ സാധ്യതയുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഓവർ ഫീഡ് ചെയ്യുക. നിർബന്ധിച്ച് വിശപ്പില്ല എന്ന് പറയുന്ന കുട്ടീനെ ഓവർ ഫീഡ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ അവരുടെ വിശപ്പ് കുറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. അതിനെന്തെങ്കിലും അത് വിശപ്പ് കുറയാതിരിക്കാൻ നമ്മൾ ഇത് പറഞ്ഞ പോലെ നമ്മൾ ആഹാരം ശ്രദ്ധിച്ചു കൊടുക്കുക എന്നതും, ചില നമ്മൾ വിശപ്പ് കറക്റ്റ് ആക്കാൻ വേണ്ടി നമ്മൾ എന്താ ഇപ്പൊ ഇത്രകടു ചൂർണം പോലെയുള്ള അല്ലെങ്കിൽ എന്താ നമ്മൾ പറയാ പ്രത്യേക പ്രത്യേക ആയുർവേദ മരുന്നുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ചില മരുന്നുകളുടെ പ്രയോഗം അല്ലെങ്കിൽ ഈ ഭക്ഷണത്തിൽ തന്നെ നമ്മളിപ്പോ കഞ്ഞിയിലൊക്കെ ചെറിയ കുറച്ച് എന്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പല രീതിയിലുള്ള ഇഷ്ടചൂർണം പോലെയോ അല്ലെങ്കിൽ ഇംഗ്വജാതി ചൂർണം പോലെയോ ഒക്കെ ഓരോ ഡിപ്പെൻഡ്സ് ഓൺ ഏജ് ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ഓരോ ആളുകളെ അനുസരിച്ച് നമ്മൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും അവരുടെ വിശപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു. ഇത് ഒരു തരം. അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രതിരോധ ശക്തി ഉണ്ടാവാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതെല്ലാം നോക്കി ഓരോ പ്രായം തൊട്ട് ഒരു ചെറിയ പ്രായം തൊട്ട് വലിയ പ്രായം വരെയുള്ള ആളുകളെ അവരുടെ അവസ്ഥ അനുസരിച്ച് അവരുടെ അവരെ എങ്ങനെയൊക്കെയാണ് ഇത് അഫക്ട് ചെയ്തിരിക്കുന്നതെന്നനുസരിച്ചാണ് നമ്മൾ ഈ പറഞ്ഞ ചികിത്സകളും അല്ലെങ്കിൽ അവരുടെ കെയറും ദിനചര്യയും ഒക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനം അവര് കൃത്യമായി ദഹന എളുപ്പമുള്ള ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കുക, വിശപ്പിനനുസരിച്ച് ഭക്ഷണം കഴിക്കുക. ഈ സമയം നമുക്ക് വളരെയധികം ഇമ്മ്യൂണിറ്റി കോംപ്രമൈസ്ഡായിരിക്കുന്ന സമയമാണ്. അപ്പൊ നമ്മൾ കൂടുതൽ പനി അല്ലെങ്കിൽ ഒത്തിരി അങ്ങനെയുള്ള ആളുകൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഒത്തിരി കോംപ്രമൈസ്ഡ് ആയി, പ്രത്യേകിച്ച് ചെറിയ കുട്ടികള്, പ്രായമായവര്, എന്തെങ്കിലും രോഗങ്ങളുള്ളവരൊക്കെ കൂടുതൽ ആളുകളുള്ള പരിപാടികൾ അവിടെയൊക്കെ പോകുന്നത് കുറയ്ക്കുക, അല്ലെങ്കിൽ മാസ്ക് യൂസ് ചെയ്യുക, അങ്ങനെയുള്ള നമ്മൾ ഇമ്മ്യൂണിറ്റി കോംപ്രമൈസ്ഡ് ആണെന്ന് മുൻ കരുതിക്കൊണ്ട് തന്നെ നമ്മൾ അതിനെ മാനേജ് ചെയ്യാൻ.
1: റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്. കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
1: എന്തോ പ്ലാനിങ്ങിലാണല്ലോ.
0: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
1: ഡബിൾ ഹാപ്പി.
0: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
2: അപ്പോ ഡോക്ടർ പറയുകയുണ്ടായി, ഒരു കർക്കിടക ചികിത്സ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്, ഇന്ന ജനറേഷൻ അല്ലെങ്കിൽ ഇത്ര പ്രായമായവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല എന്ന് പറയുകയുണ്ടായി. ഇപ്പൊ നമ്മൾ ഫുഡിന്റെ കാര്യം പറഞ്ഞു, ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ വിശപ്പിന്റെ കാര്യത്തിൽ. പൊതുവെ നമ്മുടെ എല്ലാവരുടെയും ഒരു വീടുകളെ സംബന്ധിച്ചിടത്തോളം സാധാരണ എല്ലാ വീടുകളിലും ഒന്നുകിൽ ഇറച്ചി അല്ലെങ്കിൽ മീന് അങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു തോരൻ അല്ലെങ്കിൽ ഒരു സാമ്പാർ, ആ ഒരു രീതിയിലേക്കാണ് നമ്മുടെ ഒരു ഫുഡ് മെനു വീടുകളിൽ ഇങ്ങനെ നമ്മൾ കൊണ്ടുപോകുന്നത്. ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മൾ കൂടുതലായി
3: നമ്മുടെ നാട്ടിൽ,
2: അതെ തീർച്ചയായിട്ടും മീൻ മസ്റ്റ് ആണ്. അപ്പോ ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മൾ എന്തെങ്കിലും ഫുഡ് പ്രത്യേകമായിട്ട് ഉൾപ്പെടുത്തേണ്ടതുണ്ടോ ഒഴിവാക്കേണ്ടതുണ്ടോ?
3: അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇപ്പം പലരുടെയും ഒരു തെറ്റായ ധാരണയാണ് ആയുർവേദം എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ ആണ് എന്നുള്ളൊരു ധാരണയാണ്. അങ്ങനെയല്ല, തീർച്ചയായിട്ടും ചില മരുന്നുകളിൽ ചിലപ്പോൾ നമ്മൾ പഥ്യം പറയാറുണ്ട്, അത് ചില മരുന്നുകളുടെ കൂടെ ചില ഭക്ഷണം ചെല്ലുമ്പോൾ ആ മരുന്നിനകത്തുള്ള ചില കണ്ടന്റുകൾക്ക് എന്തെങ്കിലും ഒരു റിയാക്ഷൻ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ പഥ്യം പറയും. അതല്ലാതെ ഈ പഥ്യം എന്ന് പറയുന്നത് തന്നെ, പഥ്യം എന്ന വാക്കിന്റെ അർത്ഥം പഥം എന്ന് പറഞ്ഞ വഴിയാണ്, ആരോഗ്യത്തിലേക്കുള്ള വഴിയാണ് പഥ്യം എന്ന് പറഞ്ഞാൽ. അത് ഭക്ഷണം മാത്രമല്ല, നമ്മൾ പറയുന്ന ചില എക്സസൈസുകൾ പഥ്യമാണ്, ചില അല്ലാതെ ചില റെസ്ട്രിക്ഷനുകൾ പഥ്യമാണ്, ചില ആക്ടിവിറ്റികൾ പഥ്യമാണ്, ഭക്ഷണത്തിൽ നമ്മൾ കഴിക്കാൻ പറയുന്നത് പഥ്യമാണ്, കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതും പഥ്യമാണ്. അപ്പം യഥാർത്ഥ ആരോഗ്യത്തിലേക്ക് പോകാനുള്ള വഴിയാണ് പഥ്യം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ സമയത്തെ ഭക്ഷണം എന്തായിരിക്കണമെന്നാണ് എന്നോട് ചോദിച്ചത് അല്ലേ. നമ്മൾ ഈ സമയം കഴിക്കേണ്ടത്, നമുക്കൊരിക്കലും ഒരു ഹെവിനെസ് തോന്നരുത്, അതാണ് പ്രധാനമായിട്ടും വേണ്ടത്. നമ്മുടെ വീട്ടിൽ തന്നെ വെച്ചുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുക, അത് ആദ്യ ദിവസം, ഈവൻ നമ്മൾ കുടിക്കുന്ന വെള്ളം കൂടിയാണെങ്കിലും അതാത് ദിവസം ചൂടാക്കിയത്, തലേ ദിവസത്തെ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. പുറത്തുനിന്നുള്ള ഭക്ഷണവും റീ കുക്ക് ചെയ്ത ഫുഡും അതുപോലെ തന്നെ ഒരു തവണ ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും പിറ്റേ ദിവസം എടുത്ത് ചൂടാക്കി കഴിക്കുന്ന ഭക്ഷണവും ഒക്കെ ആ ഭക്ഷണത്തിനകത്തുള്ള അതിൻ്റെ ഭക്ഷണം നമുക്ക് ദഹിക്കാൻ കുറച്ചുകൂടെ പാടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് എന്തും വളരെ ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കുക, അത് തന്നെ വീട്ടിൽ വെച്ച് കഴിക്കുക, ചെറിയ ചൂടോടുകൂടി കഴിക്കുക, ഇതൊക്കെയാണ് നമ്മൾ ആ സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ ഇറച്ചി, മീന്, മുട്ട ഇതൊക്കെ അമിതമാകാതിരിക്കുക എന്ന് മാത്രമാണ്, ഡൈജഷനെ കോംപ്രമൈസ് ചെയ്യരുത്, അത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ പ്രത്യേകിച്ച് ഈ കാലഘട്ടം കുറച്ച് ഒരു പനിയും ജലദോഷവും ഒക്കെ വരാൻ സാധ്യതയുള്ളവരാണെങ്കിൽ കൂടുതൽ തണുത്ത തൈര് അല്ലെങ്കിൽ കൂടുതൽ പാല് അതൊക്കെ ഉപയോഗിക്കുന്നത് കുറച്ച് ഒന്ന് നിയന്ത്രിച്ച് ഉപയോഗിക്കുക, ചെറിയ ചൂടോടുകൂടി ഉപയോഗിക്കുക. പിന്നെ മീനൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടെ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ കൂടുന്ന ഒരു സമയമാണ്, കാര്യം ഒരു ഈർപ്പം, നമുക്ക് നമ്മുടെ ഡ്രസ്സൊക്കെ നന്നായി ഉണങ്ങില്ല, ഫംഗൽ ഇൻഫെക്ഷൻ നേരത്തെ ഉള്ള ഒരാൾക്കാണെങ്കിൽ അത് പ്രൊമിനൻ്റ് ആയിട്ട് കാണാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, അവർ ഭക്ഷണത്തിൽ ഈ ഇത്തരം ഫംഗൽ ഇൻഫെക്ഷൻ, ഞാൻ കാണുമ്പോൾ കൂടുതൽ ഈ മീനൊക്കെ കഴിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നത് ഈ അതായത് കപോൽപണത്വം എന്ന് ഞങ്ങൾ ആയുർവേദത്തിൽ പറയും, അതായത് കൂടുതൽ ഈ ക്ലേദത്വം എന്നൊക്കെ പറയും, അതായത് ശരീരത്തിനകത്ത് ഒരു ഉൾപ്പുഴക്ക് കൂട്ടാൻ സഹായിക്കുന്ന ഒരു ഭക്ഷണത്തിൻ്റെ വിഭാഗത്തിൽ പെടുന്നതാണ് പ്രത്യേകിച്ച് മത്സ്യം. അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ളവർ ശ്രദ്ധിച്ചാൽ സ്കിൻ ഡിസീസസ് കൂടുതൽ കാണാൻ സാധ്യതയുണ്ട്, കൂടുതൽ വരാറുണ്ട് പെട്ടെന്ന് പെട്ടെന്ന്. ഞാനൊരു എൻ്റെ പ്രാക്ടീസിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളവർക്ക് നമ്മൾ പറയും കുറച്ച് മത്സ്യാഹാരങ്ങളൊക്കെ കുറയ്ക്കാൻ പറയും, അത്തരം അങ്ങനെ. അപ്പോൾ ഡിപ്പെൻസ് ആണ്. പിന്നെ പൊതുവിലായിട്ട് ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഈ സമയത്ത് നമ്മൾ കൂടുതലായിട്ടും ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണങ്ങൾ അതാത് ദിവസം ചൂടാക്കിയ ഭക്ഷണം കഴിക്കുക.
2: ഓക്കെ. അതുപോലെ ഇപ്പോ പൊതുവെ എല്ലാവരെയും എടുത്തു കഴിഞ്ഞാൽ എല്ലാ പ്രായക്കാർക്കും കർക്കിടക ചികിത്സ ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, എല്ലാ പ്രായക്കാർക്കും ഇപ്പോൾ ഒരുപോലെ തന്നെയാണ് രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും രോഗലക്ഷണമുള്ളവർ ഇതിൽ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ?
3: അത് അതായത് ഞാനിപ്പോൾ പറഞ്ഞില്ലേ, നമ്മളെ ഒരു ഇതേ അതായത് ഒരു മേ ബി ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നത് കൊണ്ടായിരിക്കാം ആളുകളുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ കർക്കിടക ചികിത്സ എന്ന് പറഞ്ഞാൽ ഉഴിച്ചില് അങ്ങനെയുള്ള ഒരു ഒരു കൺസെപ്റ്റിലേക്ക് അങ്ങ് പോയിട്ടുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നു ആ ചോദ്യം വന്നത് തന്നെ അങ്ങനെ ആ ഒരു ഇതിൽ നിന്നാണ് തോന്നുന്നു. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, കർക്കിടകം എന്ന് പറയുന്ന ഒരു മാസത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്നത് ശ്രദ്ധിക്കേണ്ട, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ട എല്ലാ ഓരോ കാര്യങ്ങളും കർക്കിടക ചികിത്സയുടെ ഭാഗമാണ്. അതിലൊന്നു മാത്രമാണ് ഈ പറഞ്ഞ ഉഴിച്ചില് എന്നൊക്കെ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വർഷ ഋതു അല്ലെങ്കിൽ ത്രിദോഷ ദുഷ്ടിയോടൊപ്പം വാദം ഭയങ്കരമായിട്ട് കോപിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതായത് ആ സമയത്ത് നമുക്ക് നടുവേദന അല്ലെങ്കിൽ സന്ധിവേദന അങ്ങനെ മസിൽ പെയിൻ ഇതെല്ലാം കൂടാനുള്ള സാധ്യതകളുണ്ട്. അതിൽ തന്നെ ഞാൻ പറഞ്ഞ ഒരു പോയിന്റാണ്, നമുക്കിപ്പോൾ ഒരു ദിവസം പകലുള്ള ദോഷത്തിന്റെ ഒരു ഇതായിരിക്കില്ല ഉച്ചയ്ക്ക് അതായിരിക്കില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പ്രായത്തിലും നമ്മളിപ്പോൾ ചെറിയ കുട്ടികൾ ബാല അവസ്ഥയെന്ന് അവര് അഡൾട്ട് ആവുന്നു, അതിൽ നിന്ന് പ്രായം അതായത് കൗമാരപ്രായം കഴിയുന്നു, പിന്നീട് അവർ വാർദ്ധക്യത്തിലേക്ക് പോകുന്നു. ഈ പ്രായത്തിലെല്ലാം ഈ ദോഷത്തിന്റെ അല്ലെങ്കിൽ ഈ ത്രിദോഷത്തിന്റെ വേരിയേഷൻ നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ചെറിയ കുട്ടികൾ, ചെറിയ കുട്ടികൾ കൂടുതൽ കപോത്ഭണരെന്ന് പറയും, കൂടുതൽ കൂടുതലാണ് അവർ. അതുകൊണ്ടാണ് അവർക്ക് ഗ്രോത്ത് കൂടുതൽ, ഇവർ വളർച്ചയുടെ കാലഘട്ടമാണ്. അപ്പോൾ അതിനകത്ത് അവർക്ക് വരുന്ന രോഗങ്ങളും കപസംബന്ധമായിട്ടായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, കുഞ്ഞുകുട്ടികളിൽ കൂടുതലും ആരും മുട്ടുവേദനയും അല്ലേ വളരെ വളരെ കുറവാണ്. കൂടുതലായിട്ടുള്ള അസുഖങ്ങൾ എന്താ, ജലദോഷം, പനി, ശ്വാസം മുട്ടൽ, ഇതാണ്. ഇത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞ് നമുക്ക് അതിനുശേഷം എന്ന് പറയുമ്പോൾ ഒരു കൗമാരപ്രായക്കാർക്ക് എന്ന് പറഞ്ഞാൽ പിത്തദോഷത്തിന്റെ ഒക്കെ പ്രഡോമിനൻസ് ആണ്. അവർ കൂടുതലും മുഖക്കുരു അല്ലെങ്കിൽ അങ്ങനെയുള്ള അല്ലെങ്കിൽ പീരീഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് പറഞ്ഞു വരാം. വാർദ്ധക്യത്തിലോട്ട് ചെല്ലുമ്പോൾ വാദദോഷത്തിന്റെ പ്രാധാന്യം വരും. അപ്പൊ അവരെന്ന് പറയുമ്പോൾ കൂടുതൽ എന്താണ് ഇവർക്ക് ഈ ജോയിന്റ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ. അപ്പം പ്രായം അനുസരിച്ച് അവരെ ഏത് ദോഷത്തിന്റെ പ്രധാനമാണ്, അത് കൂടാതെ വ്യക്തിപരമായിട്ട് അവർ ചിലപ്പം ഒരു പ്രത്യേക ജനറ്റിക്കൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കാണും, ഒരു പ്രകൃതി ഉണ്ടാവും അവർക്ക്. അപ്പൊ ആ പ്രകൃതി അനുസരിച്ചുള്ള ചില പ്രശ്നങ്ങളും അവരിൽ ഉണ്ടാവാം, വരാൻ സാധ്യതയുള്ള ചില രോഗങ്ങൾ ഉണ്ടാവും. ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഒരു വെൽനെസ് ട്രീറ്റ്മെന്റിലേക്കൊക്കെ നിങ്ങൾ പോവുകയാണെങ്കിൽ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയും. പൊതുവിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ആഹാരവും ആരോഗ്യവും സംരക്ഷിക്കുക, ഒന്ന് പ്രിക്കോഷ്യസ് ആയിട്ടിരിക്കുക, വളരെ നീറ്റായ ഹൈജീൻ, വളരെ ഹൈജീനിക് ആയിട്ടിരിക്കുക എന്നുള്ളതിൽ കൂടാതെ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ നമ്മൾ ഈ മാർക്കറ്റിങ്ങിലൊക്കെ കേൾക്കുന്ന അല്ലെങ്കിൽ ഈ ഉഴിച്ചിൽ പിഴിച്ചിൽ ചെയ്യണമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ചെയ്യണം. കാര്യം വാദദോഷം പ്രഡോമിന പ്രത്യേകിച്ച് പ്രായമായവർ അല്ലെ, വാർദ്ധക്യം എന്ന് പറയുന്നത് 60 വയസ്സിന് മേളിലാണ് ആയുർവേദക്കാർ വാർദ്ധക്യം എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് ഞാനൊരു 25-30 വയസ്സിന് മോൾ ആ ഒരു ഏജിൽ പോലും ഡീജനറേറ്റീവ് സിംറ്റംസ് ആയിട്ടൊക്കെ വരുന്ന പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ സംസാരിച്ചു അല്ലെ, ഡിസ്ക് ബൾജ് ഒക്കെ ആയിട്ടുള്ള ആളുകളെ നമ്മൾ കാണാറുണ്ട്, അല്ലെങ്കിൽ തേയ്മാനം കൊണ്ടിട്ടുണ്ടാവുന്ന സ്പോണ്ടിലോസിസ് പോലെയുള്ള കണ്ടീഷനൊക്കെ ഉള്ളവരെ കാണാറുണ്ട്. അപ്പൊ ഇത്തരക്കാരൊക്കെ എന്ത് ചെയ്യുക, അവരെല്ലാം എന്താണ് ഡീജനറേഷൻ എന്ന് പറഞ്ഞാൽ വാദം റിലേറ്റഡ് ആണ്. അപ്പൊ നിങ്ങൾ 70-80 വയസ്സ് വരെ വെയിറ്റ് ചെയ്യേണ്ട, നിങ്ങൾക്ക് ആ ഒരു ഡീജനറേറ്റീവ് ആയിട്ടുള്ള സിം നമ്മുടെ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലും പൊല്യൂഷനും അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ്സും ഒക്കെ ആവാം. നമ്മളെ ആയുർവേദം പറഞ്ഞ ആയുർവേദം അനുസരിച്ച് 60 വയസ്സ് വരെയും ചെറുപ്പക്കാരായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ 60 വയസ്സ് വരെ ചെറുപ്പക്കാരാണോ എന്നുള്ള ചോദ്യം പ്രസക്തമല്ല എങ്കിലും, അപ്പൊ നമ്മളുടെ ഫിസിയോളജി നമ്മുടെ ഒരു നമ്മുടെ നോർമൽ ഏജിനെക്കാട്ടിലും നമ്മളുടെ ബയോളജിക്കൽ ഏജ് ആയിരിക്കത്തില്ല, നമ്മുടെ ഒരു നമ്മുടെ പ്രവൃത്തി അനുസരിച്ചല്ലേ. അപ്പൊ നമ്മളുടെ ജീവിത ചൈതന്യവും ഇതെല്ലാം കൊണ്ടിട്ട് നമുക്ക് ആ ഒരു ഡീജനറേറ്റീവ് ഇതൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വാദശമനത്തിന് വേണ്ടിയിട്ടാണ് അഭ്യംഗം അല്ലെങ്കിൽ എണ്ണതേപ്പും കിഴിയും ഒക്കെ, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അത് നിങ്ങളുടെ ഒരു ലിംഫാറ്റിക് ഡ്രെയിനേജ് പ്രോപ്പർ ആക്കാൻ ഹെൽപ്പ് ചെയ്യും, സർക്കുലേഷൻ കൂട്ടാൻ സഹായിക്കും, വാദ ശമനത്തിന് സഹായിക്കും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി റിജുവിനേഷൻ ആണ്. അതായത് നിങ്ങൾ ഈ കർക്കിടക ചികിത്സയൊക്കെ ചെയ്യുന്ന നിങ്ങളുടെ സ്കിന്നിൽ ലൂബ്രിക്കേറ്റ് ആവുകയും മസിൽ പെയിൻ കുറയുകയും അത് നിങ്ങളെ ഒന്നും കൂടി ഒരു ഏജ് റിവേഴ്സലിനൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് വേണമെങ്കിൽ പറയാം.
2: ഓക്കെ, ഈ കർക്കിടക മാസത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ കർക്കിടക മാസത്തിൽ എന്തെങ്കിലും ആയുർവേദ ചികിത്സ ചെയ്താൽ അത് ശരീരത്തിൽ കൂടുതൽ ഫലം ഉണ്ടാകും, അത് ശരിക്കും ഒരു ശരിയായിട്ടുള്ള കാര്യമാണോ?
3: ഇല്ല, അത് തീർച്ചയായിട്ടും നമ്മൾ ഏത് മാസം ചെയ്താലും ആയുർവേദ ചികിത്സ കറക്റ്റായിട്ട് ചെയ്താൽ അത് ഏത് മാസം ഇന്ന മാസത്തിന് ആയുർവേദത്തിന് കൂടുതൽ സ്വീകാര്യതയുള്ള മാസം ഒന്നുമില്ല. ഏത് മാസം ചെയ്താലും കൃത്യമായിട്ട് ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ. അത് അതിന് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഡോക്ടറിനെ കണ്ടു തന്നെ ചെയ്യുക. നിങ്ങളൊരു ആയുർവേദ ഡോക്ടറിനെ തന്നെ കാണുക, എന്നിട്ട് ആ ഡോക്ടർ പറയുന്ന ട്രീറ്റ്മെന്റ് ചെയ്യുക. നിങ്ങൾ വ്യാജ വൈദ്യമൊക്കെ ഇപ്പം നല്ലപോലെ ഉണ്ടല്ലേ, സോഷ്യൽ മീഡിയയുടെ കൂടെ വന്നപ്പോൾ പിന്നെ പറയുകയും വേണ്ട. അപ്പൊ അങ്ങനെ പോവാതെ യഥാർത്ഥ ഡോക്ടർമാരെ കണ്ട് ചികിത്സിച്ചാൽ ഇന്ന മാസം ഒന്നും ഇല്ല, ഏത് മാസവും നിങ്ങൾ കണ്ടീഷൻ അനുസരിച്ച് രോഗ ചികിത്സയ്ക്കാണെങ്കിൽ അങ്ങനെ പോവുക. അതല്ല നിങ്ങളൊരു ഹെൽത്ത് കെയർ ഒരു പറഞ്ഞ പോലെ വെൽനെസ് ഒക്കെ വേണ്ടിയിട്ടാണെങ്കിൽ പോലും ആയുർവേദം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മാസവും എന്തൊക്കെ ചെയ്യണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്, കർക്കിടക മാസം മാത്രമല്ല.
2: ഓക്കെ, അപ്പൊ ഡോക്ടറെ, ഈ ആയുർവേദത്തില് നമ്മൾ കേട്ടിട്ടുണ്ട്, പൊതുവേ നമ്മൾ കേൾക്കുന്നതാണ് പഞ്ചകർമ്മ ചികിത്സ, അതുപോലെ കർക്കിടകത്തിലെ ഈ സുഖ ചികിത്സയും, ഇവ തമ്മിൽ ശരിക്കും എന്താണ് ഒരു പ്രധാന വ്യത്യാസം?
3: അതായത് സുഖചികിത്സ എന്നുള്ളത് നമ്മളൊരു പേര് പോലെ സുഖം ചികിത്സ, അതായത് ആയുർവേദത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ആയുർവേദം ഒരു ആരോഗ്യവാനായ ആളെ അയാളുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്തു പോവാനും രോഗിയായ ഒരാളുടെ രോഗം മാറ്റാനും, അതുകൊണ്ട് രോഗചികിത്സയുണ്ട് അതുപോലെ തന്നെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്തു പോകാനുള്ളതുണ്ട്. അതില് ഈ പഞ്ചകർമ്മ ചികിത്സ എന്നൊക്കെ നമ്മൾ അത് ശരിക്കും ഒത്തിരി സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. പഞ്ചകർമ്മ ആയുർവേദത്തിന്റെ ഒരു രോഗ ചികിത്സയെന്നോ അല്ലെങ്കിൽ ഇതിൽ ഏത് വിഭാഗത്തിൽ പെടുത്താമെന്ന് ചോദിച്ചാൽ രണ്ട് രീതിയിലും പെടുത്താം. പഞ്ചകർമ്മം ചെയ്യുന്നത് അത് ആയുർവേദത്തിലെ ശോധന ചികിത്സയുടെ ഗണം എന്ന് പറയും. ശോധനം നമ്മുടെ ശരീരത്തെ ശുദ്ധിയാക്കുന്ന രീതിയിലുള്ള എന്താണ് അഞ്ച് വിധം പഞ്ചകർമ്മങ്ങളാണ്, പഞ്ച ചികിത്സാ വിധികളാണ്, ശോധന ചികിത്സകളാണ് അത് എന്ന് പറയുന്നത്. നമ്മുടെ വമനം, വിരേചനം, നസ്യം, അങ്ങനെ നമ്മൾ നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, നമ്മുടെ ശരീരത്തിലുള്ള ദോഷദുഷ്ടിയെ നമ്മൾ പുറന്തള്ളാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായ മെഡിക്കൽ സൂപ്പർവിഷനിൽ കൃത്യമായ പ്രീ ഓപ്പറേറ്റീവ് പ്രൊസീജേഴ്സും ഒക്കെ ചെയ്ത് നമ്മൾ അതിനൊരു പ്രോപ്പർ പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോളിലൂടെ ചെയ്യുന്നതാണ് പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്നത്. പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്നത് ഈ അഭ്യംഗം ഒന്നുമല്ല. അഭ്യംഗം അല്ലെങ്കിൽ ആ തിരുമ്മല് ഉഴിച്ചിൽ എന്നൊക്കെ പറയുന്നതിന്റെ പൂർവ്വകർമ്മമാണ്, പ്രീ ഓപ്പറേറ്റീവ് പ്രൊസീജറാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വമനം ചെയ്ത് ഛർദിപ്പിക്കുക, വയറിളക്കിപ്പിക്കുന്ന വിരേചനം, വസ്തി, നസ്യം, ചിലര് രക്തമോക്ഷം, ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകളെയാണ് നമ്മൾ പഞ്ചകർമ്മം എന്ന് പറയുന്നത്. അത് ഓരോരോ രോഗത്തിന്റെ അവസ്ഥ അനുസരിച്ച്, ആ രോഗത്തിന്റെ ഭീകരത അല്ലെങ്കിൽ അതിന്റെ ഗ്രേഡ് അനുസരിച്ച്, രോഗിയുടെ കണ്ടീഷൻ അനുസരിച്ചാണ് ഒരു ഡോക്ടർ അത് ഫിക്സ് ചെയ്യുക. പിന്നെ കർക്കിടകത്തിൽ ചെയ്യുന്ന സുഖ ചികിത്സ എന്നല്ല, അത് നമ്മൾ പറഞ്ഞ ഇതേ കാര്യങ്ങൾ തന്നെ നമുക്കിപ്പോൾ ഒരു ഒരു മെയിൻ ഒരു റിജുവിനേഷൻ അല്ലെങ്കിൽ രസായന ചികിത്സ എന്ന് പറയും. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ധാതുക്കൾക്കും പ്രോപ്പറായ ന്യൂട്രീഷനെ കൊടുത്തുകൊണ്ട് അതിനെ പ്രോപ്പറായിട്ട് നമ്മുടെ മെറ്റബോളിസം കറക്റ്റ് ചെയ്യുന്നതിനാണ് അതിനെ നമുക്ക് സുഖ ചികിത്സ എന്നൊക്കെ വിളിക്കാം. അത് ആയുർവേദത്തിലെ കർക്കിടക ചികിത്സയിൽ മാത്രമൊന്നുമല്ല, ആയുർവേദത്തിന്റെ മുഴുവൻ ചികിത്സാ വിഭാഗങ്ങളിൽ മുഴുവൻ ചികിത്സേനെ നമുക്കിങ്ങനെ രണ്ട് രീതിയിൽ ചെയ്യാം.
2: ഓക്കെ, അപ്പൊ ഡോക്ടർ ഇത്രയും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, റീലുകളാണിപ്പോൾ നമ്മുടെ ചിന്താഗതിയെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ റീലുകളിലൊക്കെ ഞാൻ സ്ഥിരമായി കാണുമ്പോൾ ശരിക്കും എന്നെ വല്ലാണ്ട് ആഗ്രഹിപ്പിക്കുന്ന ഒന്നാണ് ഈ പറഞ്ഞ റെജുവിനേഷൻ പല സെന്ററുകളിലും ഇപ്പോൾ നടക്കുന്നുണ്ട്. ശരിക്കും അത് നമ്മുടെ ശരീരത്തിന് ഒരു ബെനിഫിറ്റ് ആണോ?
3: തീർച്ചയായിട്ടും ഞാൻ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ റെജുവിനേഷൻ എങ്ങനെ വേണം എന്നുള്ളത് നമുക്കൊരു പ്രോപ്പർ ഹെൽത്ത് പ്രൊഫഷണലുമായിട്ട് കണ്ടിട്ട് തന്നെ വേണം. അപ്പം നമ്മളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്കൊരു ഇപ്പൊ എൻ്റെ ശരീര പ്രകൃതിയല്ല വേറൊരാളുടെ. അപ്പൊ ഞാൻ ഒരു ബിൽട്ടുണ്ട്, എനിക്ക് ഇപ്പൊ ഞാൻ കൂടുതലൊരു എൻ്റെ ഒരു കപപ്രകൃതിയാണ്. ഞാൻ കുറച്ച് എൻ്റെ ശരീരത്തിൽ വരാൻ സാധ്യതയുള്ള ഒരു രോഗങ്ങൾ അല്ലെങ്കിൽ എനിക്ക് വരാൻ പറ്റുന്ന അല്ലെങ്കിൽ അങ്ങനൊരു കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മളുടെ ഒരു ജീവിത രീതി, ഞാനൊരു ഇപ്പം ഞാൻ ഡോക്ടറാണ്, അപ്പം എൻ്റെ ഒരു ഒരു ദിവസത്തെ ഒരു ഒരു റുട്ടീൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഞാൻ കഴിക്കുന്ന ഭക്ഷണ കാര്യങ്ങളുണ്ടാവും, ഞാൻ ഇടപെടുന്ന സിസ്റ്റമുകളുണ്ടാവും, അല്ലെ സ്ട്രെസ് അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടാവും. അപ്പം ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ഞാനൊരു ഡോക്ടറിനെ കണ്ട് അല്ലെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് ഒരു ആയുർവേദ ഡോക്ടറിനെ കണ്ടിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴാണ് അവർക്ക് കൃത്യമായിട്ട് അതിനെ അഡ്രസ്സ് ചെയ്ത് തന്നിട്ട് നമുക്കൊരു ട്രീറ്റ്മെന്റ് എന്ത് വേണമെന്ന് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. അപ്പം റിജുവിനേഷൻ നമ്മളെ ഇപ്പം ഭയങ്കര എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന, എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാ നമ്മുടെ സെലിബ്രിറ്റികളെല്ലാം പോയി നല്ല ഒരു ഒരു മസാജൊക്കെ ചെയ്യുമ്പോൾ അവര്, അത് ആക്ച്വലി എനിക്കൊരു അനുഭവം പറയാനുള്ള വെച്ചാൽ അത് വളരെ യൂസ്ഫുൾ ആണ്. എനിക്കൊരു ഒരു പേഷ്യൻ്റെ ഒരു ഞാൻ എനിക്കൊരു ഒരു കീമോ ഒക്കെ കഴിഞ്ഞൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു ഉണ്ട്. അവർ എനിക്ക് കൃത്യമായിട്ട് അവർ നമുക്ക് ഈ റിജുവിനേഷൻ ആഫ്റ്റർ അവർ ക്യാൻസർ സർവൈവറാണ്. അപ്പം അവരൊക്കെ വന്ന് കൃത്യമായി ഈ പറഞ്ഞ പോലെ അഭ്യംഗമൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അവരുടെ തന്നെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ നമ്മൾ കാണാറുണ്ട് അവർ എത്രത്തോളം ചേഞ്ചസിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞു, ഒരു ഡോക്ടർ നിശ്ചയിക്കുന്ന രീതിയിലായിരിക്കണം ആൾക്കത് പറ്റുമോ, എല്ലാവർക്കും പറ്റണമെന്നില്ല. അപ്പൊ ആൾക്ക് പറ്റുന്നതാണോ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ആമവാദം പോലുള്ള ഒരു കണ്ടീഷൻ ഉള്ള ഒരു പേഷ്യൻ്റ് ആണെന്ന് വിചാരിക്കുക, അദ്ദേഹത്തിന് അഭ്യംഗം ചെയ്യാൻ പാടില്ല. അയാൾക്ക് എണ്ണ തിരുമാൻ പാടില്ല. അപ്പൊ ഇത് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റത്തില്ലയോ എന്ന് അറിയണം. അതിനാണ് നമ്മുടെ ഹെൽത്ത്, ഇപ്പൊ രോഗമുള്ളവർ തീർച്ചയായിട്ടും ഡോക്ടറിനെ കണ്ടേ ചെയ്യുള്ളൂ. ഇനി രോഗമില്ല എങ്കിൽ പോലും നിങ്ങൾ ഇപ്പൊ പല സെന്റേഴ്സ്, സ്പാ സെന്റേഴ്സിലൊക്കെ പോയി ഒരു ജസ്റ്റ് ഒരു സോഫ്റ്റ് മസാജ് ഒക്കെ ചെയ്യുന്ന പോലെ അല്ല, ആയുർവേദ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കൃത്യമായിട്ട് ഒരു ഡോക്ടറിനെ കൺസിഡർ ചെയ്താൽ എന്താന്ന് വെച്ചാൽ കുറച്ചുകൂടെ ബെനിഫിറ്റ് ആണ്. കാര്യം നിങ്ങളുടെ കൃത്യമായിട്ട് എന്ന് പറയാം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും എന്താണ് നമുക്ക് പറ്റുന്നത്.

0: അപ്പോ ഈ ഒരു കർക്കിടകം എന്ന് പറയുമ്പോൾ ഇനി നമ്മുടെ മനസ്സിലേക്ക് എത്തുന്ന മറ്റൊന്നാണ് കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത്. അപ്പോ കർക്കിടക ചികിത്സ പോലെ തന്നെ വളരെ പ്രാധാന്യം ഇക്കാലത്ത് എല്ലാവരും കൊടുക്കുന്ന ഒന്ന് തന്നെയാണ്. മാത്രമല്ല ഇന്ന് നമ്മുടെ മെഡിക്കൽ സ്റ്റോറുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും എവിടെ പോയാലും ഇതിന്റെ ഒരു ബോക്സ് നമുക്ക് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇപ്പോഴേ എല്ലായിടത്തും ഇടം പിടിച്ചിട്ടുണ്ടാവണം. അപ്പോ ഈ കിറ്റുകൾ എത്രത്തോളം ഫലപ്രദമാണ് ഡോക്ടർ?
1: കർക്കിടക അതാണ് കർക്കിടക കഞ്ഞി. കഞ്ഞി എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ചാൽ അതൊരു ഏറ്റവും ലൈറ്റ്, നമ്മളിപ്പോൾ ഒരു വലിയൊരു വയറിളക്കമൊക്കെ വന്ന് ഒരു ഒന്ന് സർവ ഒന്ന് സ്റ്റേബിൾ ആവുന്ന സമയത്ത് നമ്മൾ ആദ്യം കഴിക്കുന്ന ബിരിയാണി ആയിരിക്കും തീർച്ചയായിട്ടും, അല്ലെ? ലൈറ്റ് ഫുഡ് ആയിരിക്കും. അപ്പൊ കഞ്ഞിയുടെ പ്രത്യേകത തന്നെ വളരെ ലഘുവാണ് എന്നുള്ളതാണ്. അതായത് ദഹിക്കാൻ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ കർക്കിടക മാസം ദഹനം വളരെ കുറവുള്ള സമയമാണ്. അപ്പൊ ആ സമയത്ത് ദഹനം കുറവായതുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ നമുക്ക് നമ്മുടെ ശരീരത്തെ പട്ടിണി കിടാൻ പറ്റില്ല, അല്ലെങ്കിൽ ശരീരത്തിന്റെ അല്ലെങ്കിൽ വേണ്ടതായിട്ടുള്ള ന്യൂട്രീഷൻ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത് അതൊരു സീസണൽ ആയിട്ടുള്ള ഒരു ഫുഡാണ്. അത് കഴിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ അത് ദഹിക്കാൻ എളുപ്പമുള്ളതാണ്. രണ്ട്, നമ്മൾ കർക്കിടക കഞ്ഞിയിൽ ചേർക്കുന്ന കാര്യങ്ങളാണ്. ഒന്ന്, ദഹനത്തെ കൂട്ടാൻ വേണ്ടിയിട്ട് അതിനുള്ള ചില മരുന്നുകളാണ് നമ്മൾ ആ കർക്കിടക കഞ്ഞിയിൽ ചേരുന്നത്. ത്രികടു പോലെയുള്ള അല്ലെങ്കിൽ അഷ്ടചൂർണത്തിലൊക്കെ ഉള്ള പോലെയുള്ള മരുന്നുകൾ നമ്മൾ ദഹനത്തെ അപ്പറ്റൈസർ ആയിട്ടുള്ള ദഹനത്തെ കൂട്ടുന്നതായിട്ടുള്ള മരുന്നുകൾ നമ്മൾ അതിനകത്ത് ചേർക്കും. പിന്നെ ഇതേപോലെ തന്നെ കണ്ടീഷണലാണ്, അതായത് ഇപ്പം ഒരു വാദശമന വാദരോഗികളൊക്കെ ആണെങ്കിൽ വാദശമനമായിട്ട് മെയിൻലി നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ വാദശമനമായിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ്. പിന്നെ ഔഷധമായിട്ടുള്ള ചില പല ഔഷധങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെയുള്ള ചില മുക്കുറ്റി പോലെയുള്ള അല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അതിൽ ചേർക്കാം. ഇങ്ങനെ ഒരു മാർക്കറ്റിൽ ഇപ്പം നമുക്ക് അവൈലബിലിറ്റി, ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടിൽ നോക്കിയാൽ ഇപ്പോൾ പണ്ടത്തെ പോലെ തൊടിയിൽ എല്ലാ സാധനം ഉണ്ടോയെന്ന് ചോദിച്ചാൽ കിട്ടാനുള്ള പ്രശ്നമുണ്ട്. അപ്പം അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് നമുക്ക് ഈ പാക്കറ്റായിട്ട് ഇരിക്കുന്നതിനെ നമുക്ക് ആശ്രയിക്കാന്നുള്ളൂ. ഇത് നമ്മൾ അല്ലാതെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പം അതിനകത്ത് എന്ത് അതൊരു ജനറലായിട്ടാണ് കർക്കിടക കഞ്ഞി ഇപ്പം മാർക്കറ്റിൽ കിട്ടുന്നത്. നമുക്ക് വേണേൽ കസ്റ്റമൈസ് ചെയ്യാം. അപ്പം നിങ്ങളുടെ രോഗം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കർക്കിടക കഞ്ഞി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ അവിടെ എന്ത് ചെയ്യാം, ഇപ്പോൾ ഞാവര അരിയൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം നമ്മളിപ്പം ധാന്യങ്ങളും ഒക്കെ കുറച്ചുകൂടെ ഇപ്പം ഡയബറ്റീസിന് കുറച്ചുകൂടെ മെറിറ്റുള്ള ഇപ്പം മില്ലറ്റ് പോലെയുള്ളതൊക്കെ ചേർത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അലയവോ ഒക്കെ ചേർത്ത് നമുക്ക് കൊടുക്കാം. ഇനി അതല്ല വേറെ എന്തെങ്കിലും ഉള്ള ഡെഫിഷ്യൻസി ഉള്ളവരാണെങ്കിൽ അതനുസരിച്ചൊക്കെ നമുക്ക് തന്നെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ കർക്കിടക ചികിത്സ നമുക്ക് ആ രീ അല്ലെങ്കിൽ കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു മാർക്കറ്റിൽ കിട്ടുന്ന കഞ്ഞി തന്നെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനല്ല. പിന്നെ പലരും കർക്കിടക കഞ്ഞി കുഴിക്കും, ഒരു ഗ്ലാസ് വൈകുന്നേരത്തെ അത്താഴവും അതിന്റെ കൂട്ടത്തിൽ പുറമെ ഒരു ഗ്ലാസ് കർക്കിടക കഞ്ഞിയും കുടിക്കുന്നവരെ കാണാറുണ്ട്. നമ്മൾ എന്തിനാണ് കർക്കിടക കഞ്ഞി കുടിക്കുന്നത് വെച്ചാൽ നമ്മുടെ ദഹനം കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ലൈറ്റ് ഫുഡാണ്. അപ്പൊ അതിന് വേണ്ട ഒരു ഗ്ലാസ് കർക്കിടക കഞ്ഞി അത് ആ ഒരു നേരത്തെ അത്താഴോ അല്ലെങ്കിൽ ഒരു നേരത്തെ ഒരു ഫുഡായിട്ടാണ് നമ്മൾ കഴിക്കുക. അപ്പൊ അത് ആളുകൾക്ക് ആ ഒരു നോളജ് ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. കർക്കിടക കഞ്ഞി കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ആ മാസം കൂടുതൽ അങ്ങ് ആരോഗ്യം കിട്ടുമെന്നല്ല, നമ്മൾ ശരിക്കും അത് നമ്മുടെ ആ അന്നത്തെ അല്ലെങ്കിൽ ആ മാസം നമുക്ക് പൊതുവെ വിശപ്പ് കുറവായതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ വിശപ്പിനെ ബാധിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ലൈറ്റ് ആയിട്ട് കഴിക്കാവുന്ന ഫുഡിൽ മെഡിസിനും കൂടെ ചേർത്തിട്ട് കഴിക്കുന്ന ഒരു മെഡിക്കേറ്റഡ് ഫുഡ് എന്നുള്ള രീതിയിലാണ്. അല്ലാതെ അത് നമ്മളൊരു നോർമൽ ഫുഡിന്റെ കൂടെ ഒരു അഡീഷണൽ ആയിട്ട് കഴിക്കേണ്ട ഒന്നല്ല.
0: ഓക്കേ, എന്തൊക്കെയായിരിക്കും ഈ ഒരു കർക്കിടക കഞ്ഞിയിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത്?
1: അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ നേരത്തെ കഞ്ഞിയിൽ ചേർക്കാനായിട്ട് അപ്പറ്റൈസർ ആയിട്ടുള്ള ഇപ്പം നമുക്ക് ത്രികടു പോലെയുള്ള മരുന്ന് ചേർക്കാം. ഇപ്പം അതിനകത്ത് ഏത് കണ്ടീഷനാണ് എന്നനുസരിച്ച് നമുക്ക് ചേർക്കുന്ന വാദശമനമായിട്ടുള്ള ചില മരുന്നുകൾ, അരിയാറ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് കുരുമുളക് തിപ്പലി ഇതിൻ്റെയൊക്കെ പൊടിയൊക്കെ നമുക്ക് ചേർക്കാം. പിന്നെ ദഹനത്തിന് എന്താണ് ജീരകവും അതുപോലെ തന്നെ ആശാളിയും അതുപോലെ അപ്പം നമുക്ക് ദഹനത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന മരുന്നുകൾ ചേർക്കാം. അപ്പം ഇതെല്ലാം എങ്ങനെ ചോയ്സ് ഓഫ് മെഡിസിൻസ് ഡിപ്പെൻഡ്സ് ആണ്, നമുക്ക് ഓരോരുത്തരുടെയും കണ്ടീഷൻ അനുസരിച്ച് ബേസിക്കായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ ചെയ്യാനാണെങ്കിൽ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള നാടൻ അരി ആയാലും നമുക്ക് കുഴപ്പമില്ല, പൊടിയരി ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഞവര അരി ആയാലും കുഴപ്പമില്ല. അപ്പം അത് കുറച്ചുകൂടെ എന്താണ് ദഹി ഇതിന് കൂടെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇച്ചിരി ചുക്കും ആശാളിയും അതുപോലെ തന്നെ ഇച്ചിരി ജീരകം ഉലുവ ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് നമ്മൾ, അതായത് ഇതിൻ്റെ ഒരു പൊടി നമുക്ക് അതിനകത്ത് ചേർക്കാം. അതിൻ്റെ ഡോസ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ഒരു കഞ്ഞിയിൽ ചേർക്കേണ്ട അതിൻ്റെ ഒരു ഒരു നോർമൽ ഡോസിലായിരിക്കണം. നമ്മളത് കൂടുതൽ എന്താ എടുത്തു നിൽക്കുന്ന രീതിയിലല്ല, നമുക്കൊരു മിതമായ അളവിൽ അത് ചേർക്കുക. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വേണേൽ വാദശമനമായിട്ടുള്ള മരുന്നുകൾ നമുക്ക് അതിനകത്ത് ചേർക്കാൻ പറ്റും. ഇപ്പം നമുക്ക് ഇപ്പോൾ ഈ ദശപുഷ്പങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ നമുക്കിവിടെ മുക്കുറ്റി പോലെയോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആ മരുന്നുകളുടെ നീര് ചേർക്കാം, അല്ലെങ്കിൽ കരിങ്കുറിഞ്ഞി പോലെയുള്ള അതൊക്കെ. പക്ഷെ നമുക്ക് അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് അതിൻ്റെയൊക്കെ അളവ് എത്ര വേണമെന്നുള്ളത് ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു ഡോക്ടറിനെ ഒന്ന് കണ്ടിട്ട് ചോദിക്കുന്നതാണ് കാര്യം. കാര്യം ചില മരുന്നുകൾ, ഫോർ എക്സാമ്പിൾ ഇലകളുടെയൊക്കെ നീര് നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ ഇപ്പം ഈ മഴയൊക്കെ ഇരിക്കുന്ന സമയത്ത് അത് ശരിക്കും ചിലതൊക്കെ നമുക്ക് വളരെയധികം ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ടതായിട്ടുള്ളതുണ്ട്. പിന്നെ എവിടെ നിന്നാണത് കളക്ട് ചെയ്യുന്നത്, ഇതെല്ലാം അനുസരിച്ച്. ഇപ്പം ഏറ്റവും സേഫ് എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് വാങ്ങിച്ച് കഴിക്കാം, അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇച്ചിരി ചുക്ക് ഇത് ഒക്കെ ഇട്ടിട്ട് നമ്മൾ കഞ്ഞി തിളപ്പിച്ച് അത് ഒരു നേരം കഞ്ഞിയാക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം.
0: ഇത് ഏത് ടൈമിൽ കുടിക്കുന്നതാ ബെറ്റർ എന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: ഈവനിങ് ആണ് ഞാൻ എപ്പോഴും പ്രിസ്ക്രൈബ് ചെയ്യുക. വൈകുന്നേരം കഴിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കാര്യം രാത്രി ആണ് പൊതുവിൽ നമുക്ക് രാവിലെ വലിയ കുഴപ്പമില്ല. ഉച്ചയ്ക്ക് ദഹനം കുറച്ചുകൂടെ, നമ്മുടെ ഒരു ദിവസം വെച്ച് നോക്കുമ്പോൾ ഉച്ചയ്ക്കത്തെ ദഹനം കുറച്ചുകൂടെ നന്നായിട്ടുണ്ടാവും. വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് ദഹനം ഒന്ന് കുറയുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ തന്നെ പറയില്ലേ വൈകുന്നേരം ഹെവി ഫുഡ് കഴിച്ചിട്ട് കിടക്കരുതെന്ന് പറയുള്ളൂ. അപ്പം പൊതുവിൽ ഈ കാലാവസ്ഥ ഒന്നും നോക്കാതെ തന്നെ പറയുവാണെങ്കിൽ തന്നെ വൈകുന്നേരമാണ് നമുക്കൊരിച്ചിരി ദഹനം നമുക്ക് ഇച്ചിരി കുറഞ്ഞ് നിൽക്കുന്ന സമയം. അപ്പം ആ സമയം നമ്മൾ എല്ലാ സമയത്തെക്കാട്ടിലും കുറച്ചുകൂടെ ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കാം. അപ്പം അതുകൊണ്ട് ആ ടൈമിൽ നമുക്ക് ഈ മരുന്ന് കഴിഞ്ഞ് വൈകുന്നേരം കഴിക്കുന്നതായിട്ടാണ് ഞാൻ പറയാറ്.
0: ഓക്കെ, അപ്പോൾ അതോടൊപ്പം തന്നെ ഡോക്ടറിൻ്റെ ഹോസ്പിറ്റൽ ബേസ് ചെയ്ത് ഞാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ കൂടുതലായിട്ട് കേട്ടിട്ടുണ്ട് അവിടെ പ്രസവരക്ഷ ചെയ്യാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിലാണെന്നുണ്ടെങ്കിൽ പ്രസവരക്ഷയ്ക്കൊന്നും ഇന്നത്തെ ജനറേഷൻ അത്ര വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാറില്ല. കാരണം മറ്റുള്ള രാജ്യങ്ങളിലൊന്നും പ്രസവരക്ഷയും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ എന്നവർ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ പ്രസവരക്ഷയ്ക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ്?
1: മറ്റുള്ള രാജ്യങ്ങളിൽ പ്രസവരക്ഷ ഇല്ല എന്നൊക്കെ നമ്മളിങ്ങനെ പറയാൻ വേണ്ടി പറയുമെങ്കിലും, ഇന്ന് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് പല പല ട്രീറ്റ്മെന്റുകൾ, പല പല വെൽനസ് ആയുർവേദത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് നമ്മുടേത്. അതുകൂടാതെ ആ നാട്ടിലുള്ളവരുടെ ജീവിതചര്യയല്ല നമ്മുടെ ഇവിടുത്തെ സ്ത്രീകളുടെ. അവിടെ വർക്കിംഗ് അവേഴ്സ് ഒക്കെ വളരെ കൃത്യമാണ്. പുറത്ത് നാട്ടിലുള്ളവരുടെ വർക്കിംഗ് അവറല്ലേ ആണോ നമ്മൾ വർക്ക് ചെയ്യുന്നതെന്നും കൂടെ നമ്മളൊന്ന് ചിന്തിക്കണം. രാവിലെ നമ്മള് ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് വീട്ടിൽ നമ്മൾ എന്തോരം വർക്ക് ചെയ്തിട്ടാണ് ഒരു സ്ത്രീ ഇറങ്ങുന്നത്. തിരിച്ച് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുന്നത് അടുത്തൊരു വർക്കിംഗ് സ്പേസിലോട്ട് കയറുന്നവരാണ് അല്ലേ. പൊതുവിൽ ആ ഒരു കൾച്ചറൊക്കെ മാറിയിട്ടുണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഒരു 90% സ്ത്രീകളും ഇന്ന് വർക്കിംഗ് വുമണും ആണ്, ഹോം മെയ്ഡ് അങ്ങനെ ഇരിക്കുന്ന ആളുകള് പണ്ടത്തെ കാലഘട്ടത്തെ കാട്ടിലും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നവരാണ്. കാര്യം അവർക്ക് എല്ലാം കൂടെ ഒരുമിച്ച്, സ്ട്രെസ് എന്ന് പറയുന്ന മനസ്സിന്റെ സങ്കടമൊന്നുമല്ല, സ്ട്രെസ് എന്ന് പറയുന്ന അറ്റേ ടൈം എല്ലാ കാര്യങ്ങളിലും എത്താൻ പറ്റാതെ ആവുക എന്നുള്ളതാണ്. നമുക്ക് സമയവും നമ്മുടെ അവൈലബിലിറ്റി ഇല്ലാണ്ടാവുന്നതാണ് സ്ട്രെസ് എന്ന് പറയുന്നത്.
0: ഇതൊക്കെ
1: അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ അയാളുടെ ശരീരത്തെ ആഫ്റ്റർ ഡെലിവറി, ഡെലിവറി എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു, ഞാൻ നേരത്തെ ആയുർവേദത്തിലും നമ്മൾ കർക്കിടകത്തിന്റെ കാര്യമൊക്കെ സംസാരിക്കുമ്പോൾ ഇതിനെ കണക്ട് ചെയ്യാം. കാര്യം ആയുർവേദത്തിൽ ഒരു നല്ലൊരു വാദ കോപം, അല്ലെങ്കിൽ വായുവിന്റെ ഏറ്റവും കൂടുതൽ ഒരു സ്ത്രീയില് വാദ ദോഷം വളരെ പ്രിഡോമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ആഫ്റ്റർ പ്രസവം കഴിയുമ്പോഴത്തേക്കും ഇവരുടെ ശരീരത്തിൽ വായുവിന്റെ ദുഷ്ടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം നാച്ചുറലായിട്ടും അത് കെയർ ചെയ്യുക. ആ സമയത്ത് അവർക്ക് വിശപ്പ് കുറവായിരിക്കും, അവരുടെ ഉറക്കം പ്രശ്നമാണ്, അവർക്ക് പ്രോപ്പറായിട്ട് ഫീഡിങ് കുട്ടീനെ പാല് കൊടുക്കാൻ കൊടുക്കുന്നതിനൊപ്പം ഈ അമ്മ എത്രത്തോളം അവരുടെ ഒരു മെന്റൽ ഹെൽത്ത് ഓക്കെ ആണോ, അല്ലെങ്കിൽ അവരുടെ ശാരീരികമായിട്ടുള്ള വേദനകളും മറ്റും എല്ലാം കൊണ്ട് ഇവർ വളരെയധികം നോർമലായിട്ടിരുന്ന ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് പെട്ടെന്ന് ഒരു അമ്മയായി മാറുമ്പോൾ ഉണ്ടാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇതെല്ലാം കൊണ്ട് തന്നെ ഇവരുടെ ആരോഗ്യത്തെ കൺസിഡർ ചെയ്യണ്ടേ നമ്മൾ. അപ്പം നമുക്ക് അവർക്കൊരു വാദശമനം ഒക്കെ ആയിട്ടുള്ള ഒരു അഭ്യംഗം പോലെയുള്ള ട്രീറ്റ്മെൻറ്, അല്ലെങ്കിൽ വേദിടലും ഒക്കെ ചെയ്യുമ്പോൾ ഇവരുടെ മസിൽസും ഇവരുടെ മസിൽസിൻ്റെ ടോണൊക്കെ ബെറ്റർ ആകുമ്പോൾ അവർ നാളേക്ക് വേണ്ടിയിട്ട് അവർ ഒന്നും കൂടെ പ്രിപ്പയർ ആവുകയല്ലേ ചെയ്യുന്നത്. ഇതൊന്നും കൺസിഡർ, ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഇപ്പം പ്രോപ്പർലി ആയിട്ട് ട്രീറ്റ് ചെയ്യാതിരിക്കുന്നവർക്ക് ഒരു ആർത്രൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ വേണമെങ്കിൽ വരാം. അപ്പം അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒന്നും വരാതിരിക്കാൻ, ഒരു പ്രോപ്പർ കെയർ എടുക്കാത്തവർക്ക് ശരിക്കും മസിൽസും എന്ന് പറഞ്ഞാൽ അതെന്താ എടുത്തില്ലെങ്കിൽ കുഴപ്പമുണ്ടാവത്തില്ലേ എന്ന് ചോദിച്ചാൽ അത് കഴിഞ്ഞാൽ ഇഫ് യു ആർ കോൺഫിഡൻറ്റ് നിങ്ങൾ അതിനുശേഷം നിങ്ങളുടെ മസിലിനെ എല്ലാം നല്ല കെയർഫുള്ളായിട്ട് പ്രോപ്പറായിട്ട് ഓരോ നമുക്കുണ്ടാവുന്ന എൻവയോൺമെന്റൽ ചേഞ്ചും നമ്മളുടെ ജീവിത ശൈലികളും ഒക്കെ കൊണ്ടിട്ടുണ്ടാവുന്നതായ മസിലിനുണ്ടാവുന്ന അസ്ഥിക്കുണ്ടാവുന്നതുമായ ഒരു ഡീജനറേറ്റീവ് ചേഞ്ചസിനെയൊക്കെ നമ്മൾ സമയാനുസൃതം നമ്മളതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളാണെങ്കിൽ ഒരു പക്ഷേ നമുക്കത് വലിയ പ്രോബ്ലം ആയിരിക്കില്ല. പക്ഷെ അങ്ങനെ പോകുന്ന എത്ര സ്ത്രീകളുണ്ട് നമുക്ക്. അപ്പോൾ ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു എനിക്കൊരിക്കലും ഒരു ഒരു ഇന്ന ഇത് ചെയ്യുന്നത് അതിൻ്റെ ഒരു അതിനൊരു തീവ്രവാദമായ രീതിയിൽ ഇത് ഇതിനെ ഞാൻ എതിർക്കുന്നു എന്ന് പറയുന്നതിനെക്കാട്ടിലും ഇത് അനുഭവിച്ച് ഇത് ചെയ്തിട്ട് അനുഭവിക്കുന്ന സുഖം അല്ലെങ്കിൽ ഇത് അനുഭവിക്കുന്ന അവരുടെ ആരോഗ്യ പരിരക്ഷയെ കുറിച്ചുകൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. ഇവിടെ പലപ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് ഒരു വിഭാഗം ഡോക്ടേഴ്സ് പറയും ഇത് വേണ്ടാന്ന്, ഒരു വിഭാഗം പറയും വേണം എന്ന്. അപ്പം സാധാരണ മനുഷ്യർ ഇതിനെപ്പറ്റി വളരെ കൺഫ്യൂസ്ഡ് ആവും, ഇത് വേണോ വേണ്ടയോ എന്ന്. അപ്പം ഇത്ര മാത്രം മതി, നമ്മൾ ഇതിന് ശേഷം അനുഭവിക്കുന്ന നമുക്ക് മസിൽ സ്ട്രെങ്ത് കൂടുന്നു, അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രോപ്പറായിട്ട് ഒരു ഡെലിവറി കഴിയുമ്പോഴത്തേക്കും ഒരു ഡിസ്കിന് ഇഷ്യൂ വരാം. കാര്യം അവർക്ക് അതുകൊണ്ടിട്ടാണോ എന്ന് ചോദിച്ചാലല്ല, എങ്കിൽ പോലും ഇത്രയോ പേർക്ക് ആഫ്റ്റർ ഡെലിവറി നടുവേദന വരുന്നുണ്ട്, അല്ലെങ്കിൽ ആഫ്റ്റർ ഡെലിവറി അവരുടെ ഒരു സ്പൈനിൻ്റെ പോസ്റ്ററിൻ്റെ ഒരു കറക്ഷൻ, അതെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ മസിൽസിനെയൊക്കെ ടോണാക്കിക്കൊണ്ട് അല്ലെ അതിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. പിന്നെ മരുന്ന്, ആ സമയത്ത് ഉപയോഗിക്കുന്ന മരുന്നുകൾ, അതെന്ന് പറഞ്ഞാൽ ഈ ഓവർ ദ കൗണ്ടറൊക്കെ പോയി മരുന്ന് വാങ്ങിക്കുന്നൊരു ശീലമുണ്ട്, അതെനിക്ക് തോന്നി ഇപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. എങ്കിലും ഈ വീട്ടിൽ തന്നെ ഞാൻ കണ്ടൊരു കാര്യം, ഒരു കുട്ടിക്ക് പ്രസവരക്ഷയ്ക്ക് മരുന്ന് കൊടുക്കുന്നു, ഈ മരുന്നിനോടൊപ്പം തന്നെ വീട്ടിൽ അമ്മ കൊടുക്കുന്നത് രാവിലെ ഒരു ഇഞ്ചി നീര് കൊടുക്കും, പിന്നെ അതിനുശേഷം അടുത്തൊരു പൊടി കൊടുക്കും, അടുത്ത് അങ്ങനെ ഒരേ കോമ ഇതിനെല്ലാത്തിനകത്തും ചുക്കും ഇഞ്ചിയും ഒക്കെ ആയിരിക്കും തന്നെ ചേരുന്നത്. ഇത് തന്നെ ഒരു 10 രീതിയിൽ ചെല്ലുമ്പോൾ അത് ഓവർഡോസ് ആവത്തില്ലേ? തീർച്ചയായിട്ടും അത് ഓവർഡോസ് ആവും, ചിലപ്പോൾ അവർക്ക് ബ്ലീഡിങ് ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് പൈൽസ് വരും. ഇതിൽ നമ്മൾ അപ്പം മരുന്ന് കൊടുക്കുമ്പോഴും എപ്പോഴും മരുന്ന് ഒരു ഡോക്ടറിനെ കണ്ട് കൃത്യമായിട്ട് ഇന്ന ആൾക്ക് കൊടുക്കാവുന്നതാണോ, അല്ലാതെ നമ്മൾ പണ്ട് തൊട്ട് കൊടുത്തിരുന്നു എന്നതുകൊണ്ട് ഒരിക്കലും അത് കൊടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കൃത്യമായി അയാളുടെ ആരോഗ്യം നോക്കി അയാൾക്ക് എന്തൊക്കെയാണ് അതിന് അയാൾക്ക് കൊടുക്കേണ്ടതാണെങ്കിൽ, മരുന്നെന്ന് മസ്റ്റായിട്ട് കൊടുക്കേണ്ട കാര്യമല്ല അവിടെ, അയാൾക്കൊരു രക്ഷയ്ക്ക് വേണ്ടി കൊടുക്കുന്നതാണ്. അപ്പം അത് നമ്മൾ അയാളുടെ കണ്ടീഷൻ നോക്കി കൊടുക്കുക. അത് കൊടുക്കാതെ വരുമ്പോൾ പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഈ നോക്കാൻ വേണ്ടി പോകുന്ന അമ്മമാരുണ്ട്, നമ്മൾ പതിച്ചികൾ എന്നൊക്കെ പറയുന്ന അമ്മമാർ പോയി കഴിയുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ, ഇന്ന് പഴയ കാലത്ത് അത്ര അറിവുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാര്യം ചിലപ്പോൾ അവർ തന്നെ ചില പ്രിസ്ക്രിപ്ഷൻസ് കൊടുക്കുന്നത് കാണാം, അതൊക്കെ വളരെ അൺഹെൽത്തിയാണ്. ഒരിക്കലും ചിലപ്പോൾ ഈ പറയുന്ന പ്രസവം കഴിഞ്ഞിരിക്കുന്നവരുടെ പ്രീവിയസ് ഹിസ്റ്ററിയോ അവരുടെ പ്രഗ്നൻസിയുടെ ഹിസ്റ്ററിയോ ഒന്നും അറിയാതെ ആയിരിക്കും ചിലപ്പോൾ ഇവർക്ക് കൊടുക്കുന്നത്. ചിലപ്പം ഇപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെ അല്ല ഡെലിവറി ഇന്ന്. അപ്പൊ പണ്ട് ആദ്യം തന്നെ ഗർഭാശയ ശോധനം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ മരുന്നുകൾ കൊടുക്കാറുണ്ടായിരുന്നു. അപ്പൊ പ്രോപ്പറായിട്ടുള്ള എന്താണ് നമുക്ക് പ്രോപ്പറായിട്ടുള്ള എന്താണ് സെക്കൻഡ് ആഫ്റ്റർ ഡെലിവറി ഒക്കെ പ്രോപ്പർ ആകാൻ വേണ്ടിയിട്ട് ഗർഭാശയം ശോധനം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അതിൻ്റെയൊക്കെ ഓവർഡോസ് അതിൻ്റെ ആവശ്യം ഇന്ന് ഉണ്ടാവുന്നില്ല. അപ്പൊ ഇത് അറിയാതെ ഈ പഴയ പതിച്ചികളായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള അല്ലെങ്കിൽ വീട്ടിൽ തന്നെയുള്ള വീട്ടിലിപ്പം ഈ പ്രസവം കഴിഞ്ഞാൽ ഒരു വീട്ടിലൊരു 10 ഡോക്ടർമാരെങ്കിലും അവരൊക്കെ കാണാൻ പറ്റുന്ന ഇത് കഴിച്ചില്ലേ. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ ഈ ഒരു അമ്മ പാലുണ്ടാവുന്നതിന്റെ പാല് വെളിയിലേക്ക് വരുന്നതിന്റെ അഗ്രൌഷധമായിട്ട് ആയുർവേദം പറയുന്നത് അമ്മയുടെ സന്തോഷമാണ്. അപ്പൊ ഈ അമ്മയ്ക്ക് ടെൻഷൻ ഉണ്ടായാൽ പാല് കുറയും. ഒരു ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആദ്യമായിട്ട് തന്നെ കാണാൻ വരുന്ന ഓരോരുത്തരും വന്ന് നീ പാല് കുറവാണോ, ആദ്യത്തെ 3 ദിവസം കൊളസ്ട്രോൾ ഒക്കെ ആയിരിക്കും, അപ്പൊ അന്ന് പാലായിട്ട് വരുന്നുണ്ടാവില്ല. ഇത് പറയുന്ന കേൾക്കുന്ന അമ്മയ്ക്ക് നയ്യോ എന്റെ കുഞ്ഞിന് പാലില്ലേ എന്നുള്ള വിഷമം വരുമ്പോ നെക്സ്റ്റ് ഡേ തൊട്ട് അതിന് പാല് കുറയും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ എല്ലാം കൺസിഡർ ചെയ്ത് പറയുമ്പോൾ നല്ല ഒരു പ്രോപ്പർ കെയർ ഒരു സ്ത്രീ ആഫ്റ്റർ ഡെലിവറി അവരുടെ മെന്റൽ ഹെൽത്തിനെ കൺസിഡർ ചെയ്യുന്ന അവരുടെ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തെ അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു ആയുർവേദ പോസ്റ്റ്നേറ്റൽ കെയർ എടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അത് അവരുടെ ഒരു ലോഞ്ചിവിറ്റിക്ക്, അതായത് നമ്മൾ പിന്നെയും ജോലിക്കിറങ്ങണം അല്ലെ, ജോലിക്കിറങ്ങുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ മറ്റേ ലംബാർ കോർസെറ്റ് ലംബാർ ബെൽറ്റിന്റെ ഒക്കെ സഹായത്തോടെ അല്ലല്ലോ നമുക്കൊരു ഡെലിവറിക്ക് ശേഷം പോകേണ്ടത് അല്ലേ. തീർച്ചയായിട്ടും നമ്മൾ പണ്ട് എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ പോകണ്ടേ. അപ്പൊ അതിന് നമുക്ക് രോഗം വരുമ്പോൾ ചികിത്സിക്കാം എന്നുള്ളതിനെക്കാട്ടിലും കാര്യം നമ്മളുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്, നമ്മളുടെ ഇവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെയാണ്, പുറം രാജ്യത്തെ ക്ലൈമറ്റ് അല്ല നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ്. അപ്പൊ ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടുള്ള നമ്മുടെ നാട്ടിലുള്ള ആയുർവേദ ട്രീറ്റ്മെന്റ് അത് കംപ്ലീറ്റ്ലി പഴയ ട്രഡീഷൻ അനുസരിച്ചാവണമെന്ന് ഞാൻ പറയത്തില്ല ഒരിക്കലും. തീർച്ചയായിട്ടും നിങ്ങളുടെ അവസ്ഥ അനുസരിച്ച് ഡോക്ടറിനെ കണ്ടെടുക്കുക, അങ്ങനെ എടുക്കുന്ന തന്നെയാണ് എപ്പോഴും നല്ലത്.
0: ഓക്കെ ഡോക്ടർ, താങ്ക് യു. വളരെ വളരെ മനോഹരമായി തന്നെ ഡോക്ടർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ ഇത്രയും അധികം കാര്യങ്ങൾ ഇത്രയും സമയം കൊണ്ട് നമ്മളോട് ഷെയർ ചെയ്തു തന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു ഡോക്ടർ.
1: താങ്ക് യു സോ മച്ച്.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
4: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.

0: ഉറപ്പും പ്രാദേശിക വികസനങ്ങളെയും പരസ്പര താൽപര്യമുള്ള വിഷയങ്ങളെയും കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൈമാറാനുള്ള അവസരവും ഈ സന്ദർശനം നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും തുടർന്നുള്ള രണ്ട് ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഭരണം, നേതൃത്വം എന്നിവയിലെ സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക ഉൾപ്പെടുത്തൽ, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വ്യതിയാനം, ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം എന്നിവയിൽ സ്ത്രീകളുടെ പങ്ക് എന്നീ നാല് മുൻഗണനാ മേഖലകളിലാണ് ബ്രിക്സ് വനിതാ സമിതി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനാവശ്യമായ പൊതു തീരുമാനങ്ങൾ എടുക്കാൻ ഈ യോഗം അംഗരാജ്യങ്ങൾക്ക് അവസരമൊരുക്കും. സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാന ഉദ്ഘാടനം നാളെ കോഴിക്കോട് CMM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. തുടർന്ന് പ്ലസ് വൺ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ടീമാകാം, പുതിയ സ്വപ്നങ്ങൾ കൈയെന്ന പേരിൽ ക്ലാസുകളും നടക്കും. വൈകിട്ട് സ്കൂൾ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്കും തുടക്കമാകും. സാംസ്കാരിക സമ്മേളനവും സംഗീത വിരുന്നും സംഘടിപ്പിച്ചിട്ടുണ്ട്. MK രാഘവൻ MP ചടങ്ങിൽ മുഖ്യാതിഥിയാവും.
0: വയോജനക്ഷേമ പദ്ധതികൾ കൂടുതൽ ഫലപ്രദമാക്കാൻ കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ തദ്ദേശ ഭരണ മേധാവികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് നടക്കും. വയോജനക്ഷേമത്തിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നത് യോഗം ചർച്ച ചെയ്യും. സംസ്ഥാനത്തെ വ്യാപാര സ്ഥാപനങ്ങളെയും അവയുടെ സാമ്പത്തിക വിഭാഗങ്ങളെയും ലക്ഷ്യമിട്ട് വാട്സ്ആപ്പ് വഴി പുതിയ രീതിയിലുള്ള സൈബർ സാമ്പത്തിക തട്ടിപ്പ് വ്യാപിക്കുന്നു. അക്കൌണ്ട്സ് വിഭാഗത്തിലേക്ക് അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന പേരിൽ അപകടകരമായ എക്സ്റ്റൻഷനുകളോടുകൂടിയ സ്ക്രിപ്റ്റ് ഫയലുകൾ വാട്സ്ആപ്പ് വഴി അയച്ചു നൽകിയാണ് തട്ടിപ്പ് നടത്തുന്നത്. പൊതുജനങ്ങൾ വിഷയത്തിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെപ്പറ്റി സൈബർ സുരക്ഷ വിദഗ്ധ ഡോക്ടർ പാട്ടത്തിൽ ധന്യമേനോൻ ആകാശവാണി വാർത്തകളോട്.
2: വാട്സാപ്പിൽ കൂടെ വരുന്ന എല്ലാ അറ്റാച്ച്മെന്റ്സും സേഫ് ആവണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ വരുന്ന അറ്റാച്ച്മെന്റ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള എക്സ്റ്റൻഷൻ എക്സിക്യൂട്ടബിൾ ഫയൽസ് അറ്റാച്ച് ചെയ്തിട്ടാണ് എന്ന് അയക്കുന്നതെന്നുണ്ടെങ്കിൽ അത്തരം എക്സിക്യൂട്ടബിൾ ഫയൽസ് ഓപ്പൺ ചെയ്യുന്നതോടുകൂടി അത് ഫോണിലോ അല്ലെങ്കിൽ വാട്സാപ്പ് വെബ് വഴിയാണെങ്കിൽ ലാപ്ടോപ്പിലോ ഇൻസ്റ്റാൾ ആവുകയും ലാപ്ടോപ്പും അല്ലെങ്കിൽ ഫോൺ കംപ്ലീറ്റ്ലി ആരാണോ ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത് അവരുടെ കൺട്രോളിൽ വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അല്ലെങ്കിൽ ഡേറ്റ അറ്റ്ലീസ്റ്റ് ട്രാൻസ്ഫർ ആവാനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും ഉണ്ട്. ഒരു വാട്സാപ്പ് ബിസിനസ് വഴി ഇത്തരം കാര്യങ്ങൾ നടന്നു വന്നത് കാണുന്നത് ഓർഗനൈസേഷൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ്. നാട്ടിൽ മാത്രമല്ല ഗ്ലോബലി നടക്കുന്ന ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾക്ക് ഒരു മെത്തഡോളജി, ഒരു സിസ്റ്റത്തിനകത്ത് ഒരു മെത്തഡോളജി ഉണ്ടാക്കിയിടുക. ഓർഗനൈസേഷനെ സംബന്ധിച്ചോളം മെയിൽ വന്നാൽ മാത്രമേ ചില കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുള്ളൂ എന്നൊക്കെയുള്ള ഒരു ചിട്ടകള് പാലിക്കുക എന്നുള്ളതാണ് അതിനകത്തൊരു പോംവഴി ഉള്ളത്.
0: ട്രോളിംഗ് നിരോധന കാലയളവിൽ അനധികൃതമായി മത്സ്യബന്ധനം നടത്തുന്നവർക്കെതിരെ യാനങ്ങൾ പിടിച്ചെടുക്കുന്നതുൾപ്പെടെയുള്ള കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയ ശേഷം ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും സംയുക്തമായി നടത്തിയ പെട്രോളിംഗിനിടെ 198,150 രൂപ പിഴയിനത്തിലും മത്സ്യലേലത്തിലും കൂടി ഈടാക്കിയിട്ടുണ്ട്. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അടിയന്തരമായി ബന്ധപ്പെട്ട തീരദേശ ഫിഷറീസ് സ്റ്റേഷനുകളിലെയോ കൺട്രോൾ റൂമിലെയോ അധികാരികളെ വിവരം അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടങ്ങി. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. സെൽഫ് എന്യൂമറേഷൻ നടത്തിയിട്ടുള്ളവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് എന്യൂമറേറ്റർമാർ വിവരങ്ങൾ സ്ഥിരീകരിക്കും. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ഇന്നും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. അതേസമയം കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. സന്യാസിയായി ഭിക്ഷക്കാരനായി മായാജാലക്കാരനായി തെരുവുകളിലൂടെ അലഞ്ഞു നടന്ന ഒരു സാഹിത്യകാരൻ മലയാളിക്ക് ഉണ്ടായിരുന്നു. യാത്രകൾക്ക് ഒരിടവേള നൽകിയ ശേഷം അദ്ദേഹം എഴുത്തു തുടങ്ങി. അതും സാധാരണക്കാരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയുള്ള സാഹിത്യരചന. ഇന്ന് ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമവാർഷിക ദിനം. 1994 ജൂലൈ 5-നാണ് ബഷീർ കൈരളിയോട് വിട പറഞ്ഞത്. പ്രിയ സാഹിത്യകാരനെപ്പറ്റി പ്രഭാഷകനും അധ്യാപകനും ഗ്രന്ഥകാരനുമായ ഡോക്ടർ എം എ സിദ്ദിഖ് ആകാശവാണി വാർത്തകളോട്.
4: മലയാളിയുടെ ആന്തരിക മനസ്ഥിതിയിലേക്ക് നേരിട്ട് കടന്നുകയറുന്ന ഒരു ഭാഷയുമായി, അതുവരെയില്ലാത്ത ജനകീയമായ ഭാഷയുടെ ഒരു ധ്വനിയുമായി ബഷീറും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളും മലയാളത്തിന്റെ മനസ്സിലേക്ക് കടന്നുകയറുകയായിരുന്നു. ബഷീറിന്റെ സാഹിത്യ സംസ്കാരം ഒരു പുതിയ ഭാഷയും ഒരു പുതിയ ആർട്ടും പരിചയപ്പെടുത്തുകയായിരുന്നു എന്ന് ബാല്യകാല സഖിയുടെ അവതാരികയിലൂടെ പോൾ നമ്മളെ ഓർമ്മിപ്പിച്ചു. മൈനർ ആർട്ടാണ് ബഷീറിന്റെ എഴുത്ത് എന്നുവരെ വിമർശിക്കുന്ന ശക്തരായ വിമർശകർ മലയാളത്തിലുണ്ടായി. എന്നിട്ട് പോലും വായനക്കാർ അദ്ദേഹത്തെ നിരന്തരമായി സ്വീകരിക്കുകയും അദ്ദേഹം മരണപ്പെട്ട് ഇത്രകാലം കഴിഞ്ഞിട്ടും മലയാളത്തിലെ ഏറ്റവും സമകാലികനായ എഴുത്തുകാരനായി ബഷീർ നിലനിൽക്കുകയും ചെയ്യുന്നു. വല്ലപ്പുഴ ആയുർവേദ ചികിത്സാലയത്തിൽ കഠിനമായ ഭ്രാന്തിന്റെ ചികിത്സയിൽ കഴിയുന്ന കാലത്താണ് ബഷീർ പാത്തുമ്മയുടെ ആട് എന്ന കൃതി എഴുതുന്നത്. സജീവമായ കഥാപാത്ര സംസ്കാരം കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കൃതിയാണ് പാത്തുമ്മയുടെ ആട്. തന്റെ ഭ്രാന്തിനെ തന്റെ മനസ്സുകൊണ്ട് തന്നെ ചികിത്സിക്കുന്ന ഒരു തെറാപ്യൂട്ടിക് അനുഭവമായി അദ്ദേഹം പാത്തുമ്മയുടെ ആടിനെ കൊണ്ടുവരികയായിരുന്നു.
0: മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേരള മുഖ്യമന്ത്രിയുമായ കെ കരുണാകരന്റെ 108-ാം ജന്മവാർഷിക ദിനം ഇന്ന്. 1918 ജൂലൈ 5-ന് കണ്ണൂരിനടുത്ത് ചിറക്കലിലാണ് ലീഡർ എന്നറിയപ്പെടുന്ന കെ കരുണാകരന്റെ ജനനം. ഏത് പ്രതിസന്ധികളെയും അസാമാന്യ മെയ്വഴക്കത്തോടെ നേരിടാൻ കഴിയുന്ന അസാധാരണ വ്യക്തിത്വമായിരുന്നു കെ കരുണാകരനെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണം നാളെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. കോട്ടയത്ത് നടക്കുന്ന പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ടി വി ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. പത്തനംതിട്ട ജില്ലയിൽ മറ്റന്നാൾ ഷിഗല്ല ബോധവത്കരണ ദിനമായി ആചരിക്കും. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷം മന്ത്രി പി സി വിഷ്ണുനാഥാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് മന്ത്രിതല യോഗത്തിന് ആതിഥ്യമരുളാനൊരുങ്ങി കൊച്ചി. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. ട്രോളിംഗ് നിരോധന കാലയളവിൽ അനധികൃത മത്സ്യബന്ധനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമവാർഷിക ദിനം ഇന്ന്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.

0: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച്എൻജി മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
4: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
5: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
6: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
8: എന്തോ പ്ലാനിംഗിലാണല്ലോ.
7: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
8: ഡബിൾ ഹാപ്പി.
7: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.

0: വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനുള്ള ഒരുക്കങ്ങൾ കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് നാളെ തുടക്കമാകും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി ഫ്രാൻസ്. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. വിദേശ പര്യടനത്തിന്റെ 2ാം പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. തുടർന്ന് ന്യൂസിലാന്റിലും ഔദ്യോഗിക സന്ദർശനം നടത്തും. ലോകത്തിലെ അതിവേഗം വളരുന്ന സുപ്രധാന സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യ ഓസ്ട്രേലിയയുടെ നിർണായക സാമ്പത്തിക പങ്കാളിയാണെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ്. ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിക്കായി ശ്രീ മോദിയുമായി മെൽബണിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ഇന്ധന പ്രതിസന്ധി കണക്കിലെടുത്ത് പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പുനരാരംഭിച്ച സാഹചര്യത്തിലാണ് നടപടി. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള LNG കപ്പൽ നീക്കത്തിലുണ്ടായ തടസ്സങ്ങളെ തുടർന്ന് ഈ വർഷം മാർച്ചിലാണ് അവശ്യവസ്തു നിയമപ്രകാരം അടിയന്തര ഉത്തരവ് പുറപ്പെടുവിച്ചത്. Tier 2, Tier 3 നഗരങ്ങളിലും വിദൂര പ്രദേശങ്ങളിലും വിമാനയാത്ര പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രാദേശിക വ്യോമയാന വികസന പദ്ധതിയായ വികസിത് ഉഡാന്റെ അടുത്ത ഘട്ടത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ചെറിയ നഗരങ്ങളെ വിദൂര പ്രദേശങ്ങളുമായി വ്യോമപാതയിലൂടെ ബന്ധിപ്പിക്കുന്ന ഉഡാൻ പദ്ധതി രാജ്യത്തിന്റെ വ്യോമയാന മേഖലയിലെ ഒരു സുപ്രധാന മുന്നേറ്റമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഉഡാൻ യോജന इसके तहत छोटे छोटे शहरों और दूर दराज के क्षेत्रों को एयर कनेक्टिविटी से जोड़ा जाएगा. साथ ही अब जयपुर में मेट्रो का विस्तार भी होने जा रहा है.
0: വികസിത് ഉഡാൻ പദ്ധതിയുടെ സമാരംഭം ഇന്ത്യയുടെ പ്രാദേശിക കണക്ടിവിറ്റിയിൽ പുതിയ അധ്യായമാകുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡു പറഞ്ഞു. ജോധ്പൂർ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പുതിയ ടെർമിനൽ രാജസ്ഥാനിൽ ഉടനീളം ടൂറിസം, വ്യാപാരം, സാമ്പത്തിക വളർച്ച എന്നിവയ്ക്ക് ഉത്തേജനം നൽകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 13 ന്യൂയോർക്ക് സന്ദർശിക്കുന്ന അദ്ദേഹം 3-ാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കും. തുടർന്ന് ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ ബെൽജിയൻ പ്രതിനിധികളുമായി

0: വിദേശകാര്യമന്ത്രി സംവദിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിലെ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും സമ്മേളനത്തിൽ മുൻഗണന നൽകുമെന്ന് ശ്രീ റിജിജു പറഞ്ഞു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭ രാജ്യസഭാ അംഗങ്ങൾ ഈ മാസം 9 തിരുവനന്തപുരത്ത് യോഗം ചേരും. സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങൾ ഉൾപ്പെടെ പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും തുടർന്നുള്ള 2 ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. CMMHSS തലക്കുളത്തൂരിൽ നടക്കുന്ന പരിപാടി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. 10:30 മുതൽ 1 മണി വരെ പ്ലസ് വൺ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ക്ലാസുകൾ നടക്കും. വെനസ്വേലയിലുണ്ടായ ഭൂചലനങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 2954. 16,000-ലധികം പേർക്ക് പരിക്കേറ്റതായും വെനസ്വേല ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് അറിയിച്ചു. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാന്റെ ജന്മവാർഷിക ദിനമായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സമൂഹത്തിലെ പിന്നാക്കം നിൽക്കുന്നവരുടെയും ദുർബലരുടെയും ഉന്നമനത്തിനായി രാംവിലാസ് പാസ്വാൻ ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാംവിലാസ് പാസ്വാന്റെ ജീവിതം ദരിദ്രരുടെ ക്ഷേമത്തിനായി സമർപ്പിച്ചതാണെന്ന് ശ്രീ അമിത്ഷാ അനുസ്മരിച്ചു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നയരൂപീകരണ പ്രക്രിയ ഉറപ്പാക്കാൻ രാംവിലാസ് പാസ്വാൻ തുടർച്ചയായ ശ്രമങ്ങൾ നടത്തിയിരുന്നതായി ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. പ്രശസ്ത പാണ്ഡ്വാനി ഗായിക തീജൻ ബായിയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അനുശോചിച്ചു. ശക്തമായ ശബ്ദ സാന്നിധ്യം കൊണ്ട് തീജൻ ബായി മഹാഭാരത കഥകളെ ജീവസുറ്റതാക്കിയെന്ന് രാഷ്ട്രപതി പറഞ്ഞു. തീജൻ ബായിയുടെ വിയോഗം കലാ സാംസ്കാരിക ലോകത്തിന് നികത്താനാകാത്ത നഷ്ടമാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇന്ന് പുലർച്ചെയാണ് തീജൻ ബായി അന്തരിച്ചത്. ഇന്ത്യൻ നാടോടി കലാരംഗത്തെ മികച്ച സംഭാവനകൾക്ക് പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നിവ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. ഈ മാസം 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വന്ന വികസിത് ഭാരത് ജി റാംജി പദ്ധതി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്നതുകൂടാതെ മിനിമം വേതനവും ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ഗ്രാമീണ മേഖലയുടെ ഉന്നമനമാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു.
2: ഹർ മസ്ദൂർ കോ മാംഗ്നേ പർ സുനിശ്ചിത് കാം മിലേ ഔർ ഇസ്ലിയേ മൻരേഗ മേ ജിത്നി കമിയാ തീ ഉൻകോ ദൂർ കർതേ ഹുവേ 1 जुलाई से विकसित भारत जी राम जी योजना पूरे देश में लागू हो गई है. इस राशि में मुझे बताते हुए प्रसन्नता है कि इसमें मजदूरों की मजदूरी भी बढ़ा दी गई है. अब किसी भी राज्य में मजदूर को 300 रुपया रोज से कम नहीं मिलेगा.
0: സമൂഹമാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിച്ചതിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. 7 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന് ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ഇൻസ്റ്റാഗ്രാം പാലിച്ചിട്ടുണ്ടോ എന്ന് സർക്കാർ അവലോകനം ചെയ്യുകയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി ഫ്രാൻസ്. ഫിലാഡൽഫിയയിൽ നടന്ന മത്സരത്തിൽ പരാഗ്വേയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഫ്രാൻസിന്റെ മുന്നേറ്റം. ക്വാർട്ടറിൽ മൊറോക്കോയാണ് എതിരാളികൾ. കാനഡയെ 3-0 പരാജയപ്പെടുത്തിയാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ ക്വാർട്ടർ ഉറപ്പിച്ചത്. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനൽ ഇന്ന്. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ഇരു ടീമുകളും തോൽവി അറിയാതെയാണ് കിരീടപ്പോരാട്ടത്തിന് ഇറങ്ങുന്നത്. സെമിഫൈനലിൽ ഓസ്ട്രേലിയ വെസ്റ്റിൻഡീസിനെയും ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെയും പരാജയപ്പെടുത്തിയാണ് ഫൈനൽ യോഗ്യത നേടിയത്. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാലവർഷം ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തെ തുടർന്ന് അടുത്ത 4 ദിവസങ്ങളിൽ മധ്യ ഇന്ത്യയിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. അമേരിക്കയുടെ 250-ാം സ്വാതന്ത്ര്യദിനത്തിന്റെ ആശംസകൾ പുടിൻ അറിയിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധ സാഹചര്യവും ഇരുവരും ചർച്ച ചെയ്തു. അമർനാഥ് തീർത്ഥയാത്രയുടെ 2-ാം ദിവസം പിന്നിടുമ്പോൾ ഇതുവരെ 32,313 പേർ ഗുഹാക്ഷേത്രത്തിൽ ദർശനം നടത്തിയതായി റിപ്പോർട്ട്. അതേസമയം തീർത്ഥാടകരുടെ 4-ാം സംഘം ഇന്ന് പുലർച്ചെ ജമ്മുവിലെ ഭഗവതി നഗർ യാത്രി നിവാസിൽ നിന്ന് കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെ പുറപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനുള്ള ഒരുക്കങ്ങൾ കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് നാളെ തുടക്കമാകും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി ഫ്രാൻസ്. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
4: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
5: ഒരു സൊല്യൂഷൻ ഉണ്ട്.
4: എന്ത് സൊല്യൂഷൻ?
5: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുവിടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
6: ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഗാനം ലെവൻ കശ്മലൻ.

0: താളമായി ഈണമായി എന്നും നിങ്ങളുടെ കാതോരത്ത് എന്റെ റേഡിയോ 91.2
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
1: രോഹിത്, എന്താണ് ഇവിടുത്തെ വിശേഷങ്ങൾ പറയൂ.
5: ഹേമ, ഇവിടെ ജൂലൈ 9 മുതൽ 12 വരെ നടക്കുന്ന ലുലു എൻഡ് ഓഫ് സീസൺ സെയിലാണ് ഒരു പ്രധാന വിശേഷം. ഫ്ലാറ്റ് 50% ഓഫിൽ ലുലു കണക്ടിൽ നിന്നും പർച്ചേസ് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് ആളുകൾ. ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്നുള്ളതും വളരെ സൗകര്യമാണ്.
1: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.

സൂപ്പറായിട്ട് ജോറായിട്ട് പാട്ടൊക്കെ അസലായി. പക്ഷേ ഇല്ല, നമ്മൾ ഈ റമ്മൊക്കെ അടിച്ചേക്കണുണ്ടേ, ഒരു മലയാളം പാട്ട് കേൾക്കണം. ഒരു മലയാളം പാട്ടടിക്കുമോളെ.

0: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങളടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
2: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: ഒരു പുലരിയിലേക്ക് പുതിയൊരു പാട്ടുമായി കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: എന്റെ റേഡിയോ 91.2 എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ചുമ്മാ മിണ്ട എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം നിയാസ് സിറ്റി. ഇന്ന് ചുമ്മാ മിണ്ടയിൽ എന്നോടൊപ്പം ഉള്ളത് യുവ സംവിധായകനായ മനോജ് ജെയിംസ് ആണ്. മനോജ് ജെയിംസ് എന്റെ റേഡിയോ 91.2 ചുമ്മാ മിണ്ട എന്ന പ്രോഗ്രാമിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു.
1: താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം.
0: സന്തോഷം. മനോജ് ജെയിംസ് അല്ലെ? അങ്ങനല്ലേ? കറക്റ്റ്.
1: അപ്പൊ
0: യുവ സംവിധായകനാണ് അല്ലെ? എന്തൊക്കെ നേരത്തെ എന്തൊക്കെ പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്? അതെ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, ശ്രോതാക്കൾക്ക് വേണ്ടിട്ട് ഒന്ന് ഷെയർ ചെയ്യും.
1: ഞാൻ ചെറിയ പ്രായം തൊട്ടേ കലാരംഗത്തുണ്ട്. നാട്ടിലൊരു ക്ലബ് ഉണ്ടായിരുന്നു. ക്ലബില് നാടകം, ഡാൻസ്, മിമിക്രി, അങ്ങനെ നാടകങ്ങൾ അങ്ങനെ ചെയ്തു വരുമായിരുന്നു. 19-ാമത്തെ വയസ്സിൽ അമച്വർ നാടകം ഡയറക്ഷൻ ചെയ്തു. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ കരുനാഗപ്പള്ളി തന്നെയുള്ള നമ്മുടെ അശ്വതി ഭാവനയിൽ നാടകം 2010 നായകനായിട്ട്
0: അഭിനയിച്ചിട്ടുണ്ടായിരുന്നു.
1: സുന്ദരം കലായി സാറായിരുന്നു എന്റെ ഡയറക്ഷൻ. സുന്ദരം കലായി സാറാണ് അറിയപ്പെടുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് രണ്ട് നാടകത്തിലെ നായകനായിട്ട് അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അപ്പം പിന്നെ കുറെ അധികം ഷോർട്ട് ഫിലിംസ്, ആൽബംസ്, വെബ് സീരീസ് ഒക്കെ ചെയ്തു. ഒന്ന് രണ്ട് സിനിമയിൽ എഡിസ് ആയിട്ടും വർക്ക് ചെയ്തു.
0: അപ്പൊ അഭിനയത്തിൽ കൂടിയാണ് നമ്മൾ ഈ ഡയറക്ഷൻ ഫീൽഡിലേക്ക് ഇപ്പം വന്നു നിൽക്കുന്നത്. ആദ്യം തുടക്കം
1: അഭിനയമായിരുന്നു ആഗ്രഹം.
0: നാടകത്തിലൂടെയാണ് നമ്മുടെ ഒരു ഇത്
1: അരങ്ങേറ്റം.
0: അത് ഇങ്ങനെ വന്ന വഴിയിൽ പിന്നെ ഇപ്പം ഈ ഡയറക്ഷൻ ഫീൽഡിൽ മുൻപരിചയം എന്താണ് നേരത്തെ ചെയ്തിട്ട്?
1: അങ്ങനെ മുൻപരിചയമല്ല, നമ്മള് യൂട്യൂബിലൊക്കെ കയറി കണ്ടും പഠിച്ചും. പിന്നെ സിനിമയൊക്കെ വാച്ച് ചെയ്യും, സിനിമയൊക്കെ വാച്ച് ചെയ്യും. ഞാൻ ഖത്തറിലുണ്ടായിരുന്നു ഒരു രണ്ടു കൊല്ലം. ആ സമയത്താണ് കഥ എഴുതണമെന്നുള്ള ചിന്ത വന്നത്. അവിടുത്തെ ചില അനുഭവങ്ങളെല്ലാം പശ്ചാത്തലത്തിൽ ഒരു സ്ക്രിപ്റ്റ് അവിടെ നിന്ന് എഴുതി എന്റെ സുഹൃത്തോട് ഷെയർ ചെയ്ത്. അങ്ങനെ അവിടെ നിന്ന് എഴുതിയിട്ടാണ് തിരിച്ച് നാട്ടിലേക്ക് വന്ന്. ശരിക്കും രണ്ടു തവണ ഗൾഫിൽ പോയെങ്കിലും നിൽക്കാൻ താല്പര്യമില്ല.
0: നമ്മുടെ മനസ്സിൽ ആ സിനിമ കുടിയേറി പാർത്തിരിക്കുകയാണ്.
1: അതുകൊണ്ട്
0: ഒരു സിനിമ മനസ്സിലേക്ക് നമ്മുടെ ഒരു മോഹം വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു ഇല്ല, ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റത്തില്ല അല്ലെ? കാരണം നമ്മുടെ ആ ചിന്തയും എന്താ എല്ലാം തന്നെ ആ സിനിമയിൽ അർപ്പിച്ചിരിക്കുന്ന ആ ഒരു.
1: അതുകൊണ്ട് അവിടെ നിൽക്കാൻ തോന്നില്ല. എങ്ങനെയാണ് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരിക സിനിമ ചെയ്യുക. അങ്ങനെ ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു കുറച്ച് ഫിലിമൊക്കെ ചെയ്യുന്ന അസോസിയേഷനോട് ബന്ധപ്പെട്ടു. പാലക്കാട് ഒറ്റപ്പാതൊരു വൺ ബ്രിഡ്ജ് മീഡിയ എന്ന് പറഞ്ഞ അസോസിയേഷനിൽ അവരുടെ ആക്ടിങ് വർക്ക്ഷോപ്പിൽ പങ്കെടുത്തു. ഹിമാശങ്കരിയാണ് അന്ന് ക്ലാസ് എടുത്തത്. പിന്നീട് ഇങ്ങോട്ട് പല അന്ന് അവിടെ നിന്ന് തുടങ്ങിയ ഒരു ഷോർട്ട് ഫിലിം ചെയ്തു തുടങ്ങിയതാണ്. അതുകൊണ്ട് ഒരു 8-10 ഷോർട്ട് ഫിലിംസിൽ ഭാഗമായി അഭിനേതാവായും ഡയറക്ടറായും സ്ക്രിപ്റ്റ് റൈറ്ററായും ഒക്കെ വർക്ക് ചെയ്തു. പിന്നെ ഒരു 11 പാട്ട് പ്രൊഡ്യൂസ് ചെയ്തായിരുന്നു, ആൽബം ചെയ്തായിരുന്നു.
0: ആൽബം ചെയ്തു.
1: അതിൽ 3 വിഷയിലൊക്കെ 8 പാട്ട് ഇരിപ്പുണ്ട്. അതിൽ വിധു പ്രതാപ് നജീം ആഷ് അതൊക്കെ പാടിയിട്ടുണ്ട്.
0: അത് ശരി. അതൊക്കെ നല്ലൊരു രീതിയിൽ യൂട്യൂബിൽ റിലീസ് ആയിട്ടുണ്ടല്ലോ.
1: ഒരു 3 വിഷയിലാക്കി ഇറക്കി. ഇനി വിധു പ്രതാപ് പാടിയ ഒരു പാട്ടുണ്ട്, നജീം ആഷാദ് പാടിയ ഒരു പാട്ടും, പിന്നെ വേറെ എല്ലാ പ്രമുഖരായ കുറച്ച് ആകാര് പാടിയ പാട്ടുകളും ഉണ്ട്. അതൊക്കെ പയ്യെ കൊണ്ട് ഇറക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്.
0: എവിടെയാണ് സ്വദേശം? എവിടെയാണ്?
1: കൊല്ലം കടവൂർ കുരിപ്പുഴ.
0: മനോജ് ജെയിംസ് എന്നാണ്
1: പേര്.
0: ഫുൾ നെയിം അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതില് ഈ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തതിൽ എന്തെങ്കിലും അവാർഡുകൾ അങ്ങനെ എന്തെങ്കിലും കിട്ടി?
1: കുറച്ചധികം സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടത്, എനിക്ക് വളരെ സന്തോഷം നൽകിയത് നമ്മുടെ പി ജെ ആറണി അവാർഡ് ഉണ്ടല്ലോ, 15 അതിൽ കിട്ടിയ സ്പെഷ്യൽ ജൂറി അവാർഡ് ഇമാജിനേഷൻ എന്ന സിനിമയ്ക്കായിരുന്നു. ഷോർട്ട് ഫിലിമിനായിരുന്നു. അപ്പൊ അത് അത്യാവശ്യം കുറെ സ്ഥലങ്ങളിലൊക്കെ അയച്ചു. കിട്ടേണ്ടെന്ന പലയിടത്തും കിട്ടാതെ വന്നിട്ടുണ്ട്. പിന്നെ പലതിനും കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ലാസ്റ്റ് ചെയ്തത് നേരിനൊപ്പം എന്നുള്ള ഒരു ഷോർട്ട് ഫിലിം ആണ് ചെയ്തത്. അപ്പൊ ആ ഷോർട്ട് ഫിലിമിന്റെ കൂട്ടായ്മയിൽ ഞങ്ങൾ കുറച്ച് ഒരു 10-15 ചേർന്ന് 10-12 ചേർന്ന് പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങി, സഹയാത്ര ഫിലിംസ്. അപ്പൊ സഹയാത്ര ഫിലിംസ്
0: എന്നാണ്
1: അത്. ഇപ്പൊ നിയാസിക്കായും ഇപ്പൊ നമ്മുടെ സഹയാത്ര ഫിലിംസിലുണ്ട്
0: അംഗമായി.
1: നമ്മളൊരു 17 പേര് അതിനകത്ത് ഉണ്ട്. ഇപ്പൊ അതിനുശേഷമാണ് നമ്മളിപ്പോ എം ബി ഡിക്ക് വേണ്ടി ഒരു പ്രോജക്ട് ചെയ്തത്. അതിനകത്ത് നിയാസിക്കായി അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായി. എനിക്ക് അതായത് സ്ക്രിപ്റ്റ് ചെയ്യാൻ ഡയറക്ഷൻ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായി. അപ്പം അതൊരു 15 മുകളിലുള്ള ഒരു അവയർനെസ് പ്രോഗ്രാമാണ്. കൗഷൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. അപ്പൊ അത് ഉടനെ റിലീസാവും എന്നുള്ള പ്രതീക്ഷിക്കുന്ന ഒരാഴ്ചക്കുള്ളി. ഇപ്പം സിനിമയാണ് മുന്നിലുള്ള
0: ആ ഒരു ലക്ഷ്യം സിനിമയിലേട്ടാണ്. അല്ലെ, അതിനു വേണ്ടിയിട്ട് ഇപ്പൊ നമ്മള് എന്താണ് അപ്പൊ അതിന്റെ കഥ അല്ലെങ്കിൽ തിരക്കഥ ഇതെല്ലാം റെഡിയാക്കി സംഭാഷണമൊക്കെ എഴുതി വെച്ചു?
1: ഞാൻ ഓൾറെഡി 4-5 സിനിമയ്ക്കുള്ള തിരക്കഥ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അതിൽ ഒരെണ്ണം ചെയ്യാനായിട്ട് ഞാൻ ഒരു 4-5 വർഷമായിട്ട് കുറെ പ്രയാണം നടത്തി. സിനിമ നമുക്ക് സിനിമാ പാരമ്പര്യമുള്ള കുടുംബത്തിൽ പിറന്ന ആളല്ലാത്തത് കൊണ്ടും സിനിമ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ആൾക്കാരുടെ ബന്ധമില്ലാത്തത് കൊണ്ടും കുറെ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. നമ്മള് വലിയ വലിയ ആർട്ടിസ്റ്റുകളെ സമീപിക്കുമ്പോൾ അവർക്ക് വലിയ വലിയ പ്രൊഡ്യൂസർമാരെ വേണം, വലിയ വലിയ പ്രൊഡ്യൂസറെ സമീപിക്കണം, ആലിയ ആർട്ടിസ്റ്റുകളുടെ ഡേറ്റുകൾ മൊത്തം ക്ലാഷ് അങ്ങനെ ഇറങ്ങി തിരിഞ്ഞ് അവസാനം ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞ് വീണ്ടും ഗൾഫിലേക്ക് പോയെന്നുള്ള ചിന്തയൊക്കെ വന്നിരുന്നു. അങ്ങനെ ഈ സ്ക്രിപ്റ്റിന് അവസാനം മലയാളത്തിൽ ഞാൻ പേര് പറയുന്നില്ല, അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റും ഒരു ഡയറക്ടറും ഈ സ്ക്രിപ്റ്റിന് വില ഇട്ടിരുന്നു, അത്യാവശ്യം നല്ലൊരു വില ഇട്ടത്. അത് കൊടുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിൽ നിന്നൊരു 80% ഡി ടി പി എടുത്തു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ നേരിനൊപ്പം പ്രൊജക്ട് ചെയ്ത ടീമിൽ കുറച്ചാൾക്കാർ പറഞ്ഞു മനോജയ സ്ക്രിപ്റ്റ് കൊടുക്കേണ്ട, മനോജന്റെ ആഗ്രഹമില്ല, സിനിമ ചെയ്യണമെന്നോ സ്ക്രിപ്റ്റ് ചെയ്യണം, നമുക്കത് ചെയ്യാം എന്ന് തീരുമാനിക്കുകയും ആ സഹയാത്ര ഫിലിംസ് ചെയ്ത ആ സിനിമ നേരിനൊപ്പം ചെയ്ത ആ സഹയാത്ര ഫിലിംസ് എന്ന ബാനർ അവസാനം മുൻപ്പം എറണാകുളത്ത് ഒരു വെർച്വൽ ഓഫീസ് എടുത്ത് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ആ സിനിമ ചെയ്യാനുള്ള ഒരു മുന്നോട്ടുള്ള ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഒരു സെപ്റ്റംബറിൽ ഒരു ആക്ടിംഗ് വർക്ക്ഷോപ്പ് വെച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 25, 26, 27 തീയതികളിൽ ആക്ടിംഗ് വർക്ക്ഷോപ്പ്, അത് ഹിമാശങ്കരിയാണ് ക്ലാസ് എടുക്കുന്നത്.
0: അത് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ആക്ടിംഗ് വർക്ക്ഷോപ്പ് കൊണ്ട് എന്താണ്?
1: ആക്ടിംഗ് വർക്ക്ഷോപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് അഭിനയിക്കാൻ ഇപ്പം റീൽസ് ചെയ്യുന്നവരുണ്ട് ഇൻസ്റ്റയിലൊക്കെ, ഈ റീൽസ് ചെയ്യുന്നവർക്ക് പറഞ്ഞു ക്യാമറയുടെ മുമ്പിൽ വരും ഭയവും മറക്കുക, അതൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് അവർക്ക് അഭിനയിക്കാനുള്ള ഒരു കഴിവുണ്ടായി കൊടുക്കുക. ഒപ്പം അതിൽ കൊള്ളാവുന്ന കുറച്ച് നമുക്ക് നമ്മുടെ കഥയ്ക്ക് കഥാപാത്രം അനുസൃതമായി കിട്ടുന്ന ഏതെങ്കിലും കഥ ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുകയും ചെയ്യാനുള്ള
0: ഒരു പുതിയ സംരംഭത്തിലേക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു കുറച്ച് പുതുമുഖങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സിനിമ ആയിരിക്കും ഇത്,
1: അല്ലെ?
0: അതിന്റെ മുന്നോടിയായിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ആക്ടിംഗ് വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നത്. നമ്മൾ അതിൽ വന്നിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ തെരഞ്ഞെടുത്ത് നമുക്കൊരു അവസരം ഇത് കൊടുക്കും, അല്ലെ? വളരെ നല്ലൊരു ഒരു സംഭവമാണ്,
1: നല്ലൊരു ക്യാമ്പുമാണ്, നല്ല ക്യാമ്പസ് ആണ്.
0: എനിക്ക് തോന്നുന്നു ഈ അഭിനയിക്കാൻ താല്പര്യമുള്ളവർക്ക് ഒക്കെ ഒരു പ്രയോജനപ്പെടുന്ന ഒരു സംരംഭമായിരിക്കും ഈ ആക്ടിംഗ് വർക്ക്ഷോപ്പ്, അല്ലെ? കാരണം അവർക്ക്
1: പ്രയോജനപ്പെടും. രാജസേന സാറുണ്ട്, നമ്മുടെ സംഭവം സിനിമയുടെ ഡയറക്ടർ ജിത്തു ഉണ്ട്, ശർമാജി നമ്മുടെ മലയാള സിനിമയിലെ ഇപ്പം തിളങ്ങി നിൽക്കുന്ന ശർമാജി ഉണ്ട്. ചിലപ്പോൾ ആ സമയത്ത് വേറെയും ചില ഗസ്റ്റുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ വരുന്ന ആൾക്കാർക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും.
0: അത് അവരുടെ ഇത് എവിടെ വെച്ചാണ്? ഇത്
1: മൂവാറ്റുപുഴ നിർമ്മല കോളേജിന്റെ ഭാഗമായിട്ടുള്ള നെസ്റ്റ് ക്യാമ്പസിൽ വെച്ചാണ്. വലിയ ക്യാമ്പസാണ്, നല്ല മനോഹരമാണ്, നല്ല ആംബിയൻസ് ആണ് അവിടെ. അപ്പൊ വരുന്നവർക്ക് നല്ലൊരു അനുഭവമായിരിക്കും, ക്യാമ്പും ക്യാമ്പസും നല്ലൊരു അനുഭവമായിരിക്കും.
0: 3 days പ്രോഗ്രാം. 3 days പ്രോഗ്രാം. He's right here.

0: here's a new chapter of Low Crusader.
1: ഹൃദയ തുടിപ്പിന്റെ താളമായി ഒഴുകിയെത്തുന്ന ഗാനങ്ങൾ ഇത് എന്റെ റേഡിയോ 91.2.

0: എന്റെ റേഡിയോ 91.2 എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ചുമ്മാ മിണ്ട എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും തന്നെ മനോജ് ജെയിംസ് ആണ് ചെയ്യുന്നത് അല്ലെ? അങ്ങനല്ലേ ഉദ്ദേശിച്ചിരിക്കുന്നത്? അപ്പൊ ഇത് മനോജ് ജെയിംസ് ഉൾക്കൊള്ളുന്ന ആ ഒരു പ്രൊഡക്ഷൻ കമ്പനി തന്നെയാണോ ഈ പടവും? എങ്ങനെ?
1: അത് മനോജ് ജെയിംസ് മാത്രമല്ല, പ്രൊഡക്ഷൻ കമ്പനിയുടെ
0: ചേർന്നിട്ടുള്ള ഒരു
1: നമ്മുടെ കൂട്ടായ്മയാണ്
0: ഈ പടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ് അപ്പം ഇനി അങ്ങോട്ടുള്ള ഒരു
1: ഇപ്പം മെയിൻ ആയിട്ട് സിനിമയാണ്. ആ സിനിമയുടെ ഭാഗമായിട്ടുള്ള വർക്ക്ഷോപ്പ് ഭംഗിയായിട്ട് വിജയിപ്പിക്കുക. സിനിമയ്ക്ക് സിനിമ വർക്ക്ഷോപ്പ് കഴിഞ്ഞ ഉടനെ സിനിമ തുടങ്ങണം. അപ്പൊ അതിന് വർക്ക്ഷോപ്പ് മുമ്പ് തന്നെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ ഓഫീസിന്റെ ഉദ്ഘാടനം ഒക്കെ ആണ് അറിയാലോ, 23 രണ്ട് ദിവസമേ ഉള്ളൂ.
0: അത് ശരി.
1: അപ്പൊ അന്ന്
0: അതായത് ഈ പ്രൊഡക്ഷൻ കമ്പനിയുടെ
1: ഓഫീസിന്റെ ഉദ്ഘാടനം,
0: അതെ,
1: കമ്പനി രജിസ്ട്രേഷൻ ഏകദേശം പൂർത്തിയായി. അപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ഈ പടം നന്നായിട്ട് വിജയിപ്പിച്ചെടുക്കുക, തുടർന്ന് സിനിമകൾ ചെയ്യുക, പുതിയ പുതിയ ആൾക്കാർക്ക് അവസരങ്ങൾ കൊടുക്കുക, ഇതൊക്കെയാണ് ആഗ്രഹങ്ങൾ.
0: അപ്പൊ അതെല്ലാം നല്ല ഒരു
1: പുതിയ പുതിയ വിഷയങ്ങൾ, സബ്ജക്റ്റുകൾ സമൂഹത്തിലെത്തിക്കുക.
0: ഇപ്പൊ നേരത്തെ പറഞ്ഞിരുന്നു, പിന്നെ ഒരു തിരക്കഥയല്ല, രണ്ടു മൂന്നാലെണ്ണം എഴുതി വെച്ചിട്ടുണ്ടെന്ന്. അപ്പം അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ടാണോ ഇപ്പൊ ഈ ഒരു സിനിമ? എനിക്ക് തോന്നുന്നു ഈ നാല് തിരക്കഥകളിലും ഏറ്റവും മികച്ചതായിട്ടുള്ള ഒരു കഥയായിരിക്കുമോ?
1: തീർച്ചയായിട്ടും ഏറ്റവും എല്ലാം മികച്ചത് തന്നെയാണ്. പക്ഷെ എങ്കിലും ഞാൻ ഇതൊരു വെറൈറ്റി, വ്യത്യസ്തമായ സബ്ജക്ട്,
0: പുതുമയുള്ള
1: എല്ലാ പൊതു സബ്ജക്ട് വ്യത്യസ്തമാണെങ്കിലും ഇതിന് കുറച്ചും കൂടി ഒരു പ്രത്യേകതയുണ്ട്.
0: ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നിലവില് എനിക്ക് തോന്നുന്നു ഈ ഒരു പുതുമ, അതായത് ഒരു വളരെ ഇതുവരെ ഇറങ്ങിയിട്ടില്ല,
1: അങ്ങനെ ഒരു സബ്ജക്ട് ഇതുവരെ ഇറങ്ങിയിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. ഇപ്പൊ മലയാളത്തിൽ നല്ല, ഇന്ത്യയിൽ നല്ല, എനിക്ക് തോന്നുന്നത് വേൾഡില് അങ്ങനെ സാധനം പറഞ്ഞിട്ടില്ല.
0: ഇതില് എങ്ങനെ ആർട്ടിസ്റ്റ് ഒക്കെ അതൊക്കെ
1: സെലക്ഷൻ ആയിട്ടില്ല,
0: നടന്നുകൊണ്ടിരിക്കുകയാണ്.
1: അതിന്റെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ ഓഫീസ് ഉദ്ഘാടനം കഴിഞ്ഞ ഉടനെ അതിന്റെ
0: സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ,
1: അപ്പം അതിലേക്ക് നമ്മുടെ ക്യാമ്പിലേക്ക് വരുന്നവർക്കും പ്രതീക്ഷിക്കാം, ആ ചാൻസ്
0: ചാൻസുകൾ പ്രതീക്ഷിക്കാം അല്ലെ? ഓക്കെ ഓക്കെ. അപ്പൊ ഒരു വളരെ നല്ലൊരു സംരംഭമായിട്ട് അല്ലെ തന്നെയാണ് അത് മുന്നോട്ട് പോകട്ടെന്ന് ഞാനും ആശംസിക്കുന്നു.
1: താങ്ക് യു.
0: അപ്പൊ നമ്മൾക്ക് ഈ ഇപ്പം മനോജ് ജെയിംസിന് എന്താണ് ഈ പുതുതായിട്ട് വരുന്നവർക്ക്, അതല്ലെങ്കിൽ ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു ഈ സിനിമയെ മോഹം കൊണ്ട് നടക്കുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ? കാരണം ഒന്ന് സിനിമയിൽ അഭിനയിക്കണം, അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗമാകണോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് അവര് മോഹം കൊണ്ട്. അപ്പൊ ഈ പുതിയതായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇതിലോട്ട് വരാനുള്ളവർക്ക് വേണ്ടിയിട്ട് എന്താണ് ഒരു സന്ദേശം കൊടുക്കാനുള്ളത്?
1: അല്ല, അത് വേറെ നല്ലതാണ്. ഒരുപാട് പേര് നമ്മൾ വിളിച്ചിട്ട് അവസരം ചോദിക്കാറുണ്ട്, ഒരു വേഷം കിട്ടിയാൽ മതി, ഒന്നിൽ അഭിനയിച്ചാൽ മതി. അങ്ങനെ ഒരിക്കലും
0: വരരുത്.
1: അങ്ങനെ വന്ന ചില പുരുഷൻ നല്ലൊരു വേഷം വരെയും കൊടുക്കുന്നത്, അങ്ങനെ ഒരു വന്ന് നല്ലൊരു വേഷം ചെയ്തിട്ട് പിന്നെ പിന്മാറിപ്പോയി കഴിഞ്ഞാല് ചിലപ്പോൾ ആ വേഷം കണ്ടിട്ടായിരിക്കും വേറെ പല പ്രൊജക്ടിലേക്കും ആൾക്കാർ വിളിക്കുന്നത്, ഇല്ല എനിക്കിനി താല്പര്യമില്ല എന്ന് പറഞ്ഞ് മാറിപ്പോയി കഴിഞ്ഞാൽ അവസരം നഷ്ടപ്പെടുന്ന വേറൊരാളാണ്. അങ്ങനെ ഒരാളെ അവസരം നഷ്ടപ്പെടുത്താൻ വേണ്ടി ഒരാളും വരരുത്. വരുന്നെങ്കിൽ സിനിമ ഇൻട്രസ്റ്റ് മനസ്സിലാക്കി സിനിമയിലേക്ക് ഇറങ്ങി തിരിക്കുക,
0: ആ ഒരു പാഷൻ
1: ക്രിയേറ്റ് ചെയ്ത് സിനിമയിലേക്ക് തന്നെ ആ ഒരു പാഷനായിട്ട് മുന്നോട്ട് പോകുക. നമ്മൾ ആ വേഷം കണ്ട് ഇഷ്ടപ്പെട്ട ഒരാൾ വിളിക്കുവാണെങ്കിൽ ആ സിനിമയിൽ പിന്നെ അഭിനയിക്കാൻ പോകണം. നമ്മളും ആഗ്രഹിക്കും നമ്മുടെ പ്രൊജക്ടിൽ അഭിനയിച്ച ഒരാൾ വേറെ സിനിമകളിൽ അഭിനയിക്കാൻ കിട്ടിയ അവസരം കിട്ടി അത് കണ്ടിട്ടാ കിട്ടി നമുക്ക് സന്തോഷമില്ലേ? അതാണ് നമ്മുടെ ആഗ്രഹം.
0: അത് ശരി. അപ്പൊ ഈ നേരത്തെ പറഞ്ഞിരുന്നല്ലോ നാടകത്തിൽ കൂടെ വന്നത്, അത് ഈ പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിച്ച് അങ്ങനെയാണോ?
1: അല്ല, ഞാൻ ക്ലബിലും സ്കൂളിലും ഒക്കെ നാടകം, ഡാൻസ്,
0: അമച്ചർ
1: നാടകങ്ങൾ അഭിനയിച്ചു. നാടകം മാത്രമേ ഡാൻസും മിമിക്രി ആ സമയത്ത്
0: ഉണ്ടായിരുന്നു.
1: പണ്ട് ശബ്ദാനുകരണമൊക്കെ ചെയ്യും, ഇപ്പം പറ്റത്തില്ല. പാടും പാടുകയും ചെയ്യുമായിരുന്നു, ഇപ്പൊ പാടാനൊന്നും പറ്റത്തില്ല. അപ്പൊ വോയിസ് ഒക്കെ കുറച്ച് ബേസ് ഒക്കെ കയറി കാരണം പാടുന്ന കാര്യം പാടായിരിക്കും.
0: നേരത്തെ പാടുവായിരുന്നു, സംഗീതം
1: പഠിച്ചിട്ടില്ല, അല്ലാതെ അങ്ങ് പാടുമായിരുന്നു. അമ്മ അമ്മയുടെ അമ്മ അമ്മ തരാട്ട് പാടി ഉറക്കുന്ന ഒരു ഇത് അമ്മയുടെ വോയിസ് ആണ് എന്റെ മനസ്സിലുള്ളത്. അത് ഒരു അനുഗ്രഹം പോലെ അതെന്തോ ആ സമയത്ത് പാടാൻ പറ്റുമായിരുന്നു. ഇപ്പോഴും മൂളിപ്പാട്ട് പോലെ എന്തെങ്കിലും പാടും, അത്രയേ ഉള്ളൂ. ആഗ്രഹമായിരുന്നു, അല്ലാതെ എനിക്ക് ഭയങ്കര ഇഷ്ട പാട്ട്.
0: അതായത് നേരത്തെ സിനിമകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു?
1: ഞാൻ ഒന്ന് രണ്ട് സിനിമയിലൊക്കെ ADs ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ ചില ചില പേര് വന്നിട്ടില്ല, വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ADs ആയിട്ട് മാത്രമല്ല, എനിക്ക് ആർട്ട് ഡയറക്ഷൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓർമാരിപ്പെട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന മേഖലയൊക്കെ ഞാൻ കൈവയ്ക്കാറുണ്ട്, ചെയ്യുന്നുണ്ട്. എനിക്ക് ഇഷ്ടമാണത്, പക്ഷെ അതിനുള്ള അവസരങ്ങൾ പലതും വലുതായിട്ട് കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് സത്യം.
0: അതെ അതെ, അവസരങ്ങൾ കിട്ടിയിട്ടില്ല,
1: അതിനുള്ള അവസരം വലുതായിട്ട് കിട്ടിയിട്ടില്ല, ചെറുതായിട്ട് കിട്ടിയിട്ടുള്ളൂ. കാര്യം വലുതായിട്ട് ഇടണമെങ്കിൽ ഒന്ന് വീട്ടിലെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഫിനാൻഷ്യൽ പ്രശ്നം. അപ്പം നമ്മൾ ജോലിയാണ് മെയിനായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ആ സാമ്പത്തിക പ്രശ്നം കാരണം അത് പരിഹരിക്കാനുള്ള ഓട്ടത്തിന് ജോലി ഇത കാര്യം അല്ല, ഇതേന്ന് പറഞ്ഞ് ഇറങ്ങി പോയിരുന്നെങ്കിൽ
0: രക്ഷപ്പെട്ടു. ഏതൊരു മേഖലയിൽ പോകുമ്പോഴും ആദ്യം
1: വീട്ടിൽ ബുദ്ധിമുട്ട് ഫൈൻഡ് ചെയ്യാതെ
0: ഏതൊരു മേഖലയിലും
1: അതൊരു അത് എനിക്ക് പറയാൻ തറിയാം. ആ നേരത്തെ ഒരു ചോദ്യം ചെയ്യില്ലേ, ഇപ്പോഴത്തെ വരാൻ നമ്മള് ഇപ്പോ അതായത് ഒരു 15 അല്ലെങ്കിൽ 20 വയസ്സിന് 22 വയസ്സ് കല്യാണം കഴിക്കാതെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരും വരാം. അവര് ഇപ്പൊ എടുക്കുന്ന തീരുമാനമാണ് ഭാവിയിൽ അവർ
0: വിജയിക്കുന്നത്.
1: അവരിന് എത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിലും അവരെടുക്കുന്ന തീരുമാനമായിട്ട് മുന്നോട്ട് പോവുക. അപ്പം ഇപ്പൊ സിനിമയാണ് ആഗ്രഹം, സിനിമയായിട്ട് മുന്നോട്ടെങ്കിൽ ഇറങ്ങി തിരിക്കുക. അത് കഷ്ടപ്പാടും ദുരിതങ്ങളും ചിലപ്പം തെരുവി കിടക്കേണ്ടി വരുമായിരിക്കും, അലയേണ്ടി വരുമായിരിക്കും, പട്ടിണി കിടക്കേണ്ടി വരും. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ ഇറങ്ങി തിരിക്കുക എന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് അവിടെ
0: എനിക്ക് തോന്നുന്നു പല പ്രമുഖരും പല പ്രഗത്ഭരുമായിട്ടുള്ളവരൊക്കെ ഒരുപാട് കഷ്ടപ്പാട് കൂടാണ് ഈ ഒരു രീതിയിലേക്ക് വന്നത്.
1: നേരത്തെ രക്ഷപ്പെടാൻ പറ്റും, ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരില്ല. അതിന് ഇറങ്ങി തിരിച്ചാൽ ഒരു കൂടിപ്പോയ 2-3 4 കൊല്ലം അല്ലെങ്കിൽ കൊല്ലം ഇപ്പൊ എന്നെ പോലെ 10 വർഷങ്ങളോളം ഇതിനെ കാത്തിരിക്കേണ്ടി വരത്തില്ല.
0: എനിക്ക് തോന്നുന്നു മനോജ് ഒരുപാട് പിന്നെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട് അല്ലേ? ഈ ഒരു മേഖലയിൽ
1: നമ്മുടെ കലാഭവണി ചേട്ടനൊക്കെ പറയുന്നത് ഒരുപാട് കഷ്ടപ്പാടുണ്ടല്ലോ, അതൊക്കെ മേലെയൊക്കെ വേണമെങ്കിൽ പറയാം അനുഭവിച്ചിട്ടുണ്ട്.
0: അതെ അതെ അതെ. അപ്പൊ ഈ ഒരു സംരംഭമായിട്ട് മുന്നോട്ട് പോകുമ്പോ എന്താണ് പിന്നെ തോന്നുന്നത്?
1: സന്തോഷമാണ്. സിനിമ എന്ന് പറയുന്നൊരു വേറെ ലോകമല്ലേ. അപ്പൊ നമ്മള് സിനിമ ഇപ്പൊ ഞാൻ ഈ ഡയറക്ഷനിലേക്കും കഥയിലേക്കും തിരിച്ചത് വ്യത്യസ്തമായ തോട്ടുകൾ കിട്ടിയതുകൊണ്ടാണ്. ഇതുവരെയും പറയാത്ത ചില കണ്ടന്റുകൾ പെട്ടെന്ന് മനസ്സിൽ വരുമ്പോൾ അത് എന്തുകൊണ്ട് നമുക്ക് പുറത്ത് പബ്ലിക്കിൽ
0: അറിയിച്ചുകൂടാ?
1: ബുക്ക് എഴുതി അയച്ചുകൂടാ? ബുക്ക് ഇപ്പൊ ആരും വായിക്കാറില്ല,
0: വായിക്കാറില്ല.
1: അതൊരു വലിയ സത്യം. പണ്ടൊക്കെ ഇരുന്ന് ഉണ്ടത് ആൾക്കാരൊക്കെ ഇരുന്ന് ബുക്കൊക്കെ ലൈബ്രറിയിൽ പോയി നോവലൊക്കെ എടുത്ത് കഥയൊക്കെ എടുത്ത് വെച്ച് മരത്തിന്റെ ചുവട്ടിലും മരത്തിന്റെ കുമ്പത്തും അതിന്റെ മുകളിൽ ഇരുന്ന് വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു വീട്ടിലൊക്കെ. ഇപ്പൊ അതങ്ങനെ ആരും ചെയ്യുന്നില്ല. ഇപ്പൊ എല്ലാവരും മൊബൈലിനകത്ത് കുത്തിയിരുന്ന് റീൽസ് കാണുന്ന സ്വഭാവമായതുകൊണ്ട് കഥകളൊന്നും വായിക്കാൻ ആരും മെനക്കെടാറില്ല,
0: മെനക്കെടാറില്ല.
1: അതൊരു സത്യം. അപ്പൊ എല്ലാവരും സിനിമയിലൂടെ കഥ കാണാനിരിക്കുന്ന
0: ആൾക്കാർ
1: ഒരു ദൃശ്യവിസ്മയമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിന് ഏറ്റവും നല്ലത് സിനിമ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കിട്ടുന്ന ത്രെഡുകൾ നല്ല രീതിയിൽ കഥയാക്കി എടുത്ത് തിരക്കഥയാക്കി എടുത്തത് സിനിമയാക്കി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക, അവർ കാണുക, അവർ അഭിപ്രായം അറിയുക.
0: ഇത് ഈ പുതിയ ഈ സിനിമ ഈ ഒരു ഇത് എവിടെയാണ് ഇതിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ?
1: പുതിയ സിനിമ,
0: പുതിയ സിനിമ.
1: ഇത് ശരിക്കും കഥ പറയുന്നത് രണ്ട് ഇപ്പോഴത്തെ ഒരു സിനിമയുടെ രീതി എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് സ്റ്റേറ്റ് പിടിച്ചുകൊണ്ടായിരുന്നത് തമിഴ് എല്ലാം കൂടി കുറച്ചും കൂടി ഒന്ന്. പക്ഷേ എനിക്ക് ഈ കഥയിൽ അങ്ങനെ ഒരു സംഭവം ചെയ്യാൻ പറ്റില്ല,
0: പറ്റില്ല
1: കാര്യം അങ്ങനെ സാധനം. അതിപ്പം കണ്ണൂരും കോട്ടയുമാണ് കഥയുടെ ബേസ്
0: ബേസ് കിടക്കുന്നത്.
1: അപ്പം കണ്ണൂരും കോട്ടയം ബന്ധപ്പെട്ട കഥയാണ്. അപ്പോൾ കോട്ടയം പിടിച്ച് ചെയ്യാനിരിക്കാനുള്ള പരിപാടിയാണ്. കണ്ണൂരിലെ പല ഭാഗങ്ങളും ചില ചില സാധനങ്ങളൊക്കെ കോട്ടയത്ത് തന്നെ സെറ്റിട്ട്
0: ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നത്തേക്കാണ് ഇതിന്റെ പുതിയ പ്രൊഡക്ഷൻ?
1: നമ്മൾ ക്യാമ്പ് കഴിഞ്ഞ ഉടനെ ഷൂട്ട് തുടങ്ങണം.
0: ഷൂട്ട് തുടങ്ങണം, ഷൂട്ട് തുടങ്ങണം അല്ലേ?
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
3: ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
7: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: നിന്റെ ശബ്ദം നമ്മുടെ റേഡിയോ എന്റെ റേഡിയോ 91.2. ചുമ്മാ മിണ്ടാ
1: എന്റെ റേഡിയോ 91.2 എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ചുമ്മാ മിണ്ടാ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം.
2: അപ്പം ഇതിനകത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം ഡയറക്ടർ, ഇതിൻ്റെ തിരക്കഥ സംഭാഷണ ഡയറക്ഷൻ എല്ലാം മനോജ് ജെയിംസ്. അപ്പം ഇതിൻ്റെ ബാക്കിയുള്ള ടെക്നീഷ്യൻസ് ഒക്കെ പുതിയതാണോ അതോ ഫീൽഡുമായിട്ട്?
3: ഓക്കെ ഓക്കെ,
2: അതിനെക്കുറിച്ച് ഒന്നറിയാനുള്ള ഒരു,
3: അത് ക്യാമറമാനായിട്ട് നമുക്ക് കൂടെ നിൽക്കുന്ന ഷെഫിയാണ്
2: കൊല്ലത്തുള്ള.
3: പുള്ളി പല സിനിമകളിലും അസിസ്റ്റന്റ് ഡി ഒ പി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് ഒരു ആഗ്രഹമാണ് നല്ലൊരു സിനിമയുടെ ഭാഗമായിട്ട് നല്ലൊരു ഡി ഒ പി ആയിട്ട് മെയിൻ ഡി ഒ പി ആയിട്ട് ഒന്ന് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പുള്ളി കഴിവുണ്ട്. അപ്പം പുള്ളി തന്നെയാണ് നമ്മൾ മെയിനായിട്ട്
2: വെച്ചിരിക്കുന്നത്.
3: പിന്നെ ബാക്കിയുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ സൈഡ് മൊത്തം നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് പുതുമുകള് തന്നെ നല്ല അറിയാവുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യാൻ അവർക്ക് സമീപിക്കാം.
2: കാരണം എനിക്ക് തോന്നുന്നു മനോജ് ജെയിംസിന് മനസ്സിൽ പണ്ട് അലഞ്ഞു തിരിഞ്ഞ്, അതായത് എനിക്ക് എന്തെങ്കിലും എത്തിച്ചേരണമെന്ന് പറഞ്ഞ് നടന്ന ആ ഒരു സംഭവം എനിക്ക് തോന്നുന്നു ഈ പലരും തിരിഞ്ഞു നോക്കുന്നില്ല ബാക്കില്. അപ്പൊ നമ്മൾ എന്തായിരുന്നു? അപ്പൊ ആ ഒരു അനുഭവ പാഠം വെച്ചിട്ടായിരിക്കും ഒരു പക്ഷേ ഇതിനകത്ത് പുതുമുഖങ്ങളെ തന്നെ ഉൾക്കൊള്ളിക്കാമെന്നൊരു
3: ഉണ്ട്. പിന്നെ നമ്മളെ ഈ പല സന്ദർഭങ്ങളിലും ഒറ്റപ്പെടുത്തിയും ആക്ഷേപിക്കുകയും കളിയാക്കുകയും അവഹേളിക്കുകയും ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ സൗഹൃദ വലയത്തിൽ തന്നെ ഉണ്ട്, ബന്ധുക്കളിൽ തന്നെ ഉണ്ട് പലരും ഉണ്ട്. അതൊക്കെ ഒരു ഉള്ളിലൊരു നൊമ്പരമായി കിടവുണ്ട്, അത് മനസ്സിൽ ഇങ്ങനെ കിടവുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ പുറത്തേ കാണിക്കാതെ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് അത് വിജയിപ്പിച്ചെടുക്കുക. അവരുടെ ആ അവർക്ക് ഉണ്ടായിരുന്ന ആ ഒരു ചിന്ത മാറ്റിയെടുക്കുക. അല്ല, അവരെ വാശിയൊന്നുമില്ല, വാശി പിടിച്ചിട്ട് കാര്യമില്ല, വാശിയൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു റിവഞ്ച് അങ്ങനൊന്നുമില്ല. പക്ഷെ നമുക്ക് ലക്ഷ്യമുണ്ട്, നമുക്ക് ആഗ്രഹമുണ്ട്,
2: ആഗ്രഹം
3: അവരുടെ അവരെ പറഞ്ഞ വാക്കുകൾ മാറ്റി പറയണം.
2: അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് എന്താ പറയാ, ആ ഒരു ഇത്, അതായത് പണ്ട് നമ്മൾ അനുഭവിച്ച അല്ലെങ്കിൽ നമ്മളെ കളിയാക്കിയവരുടെ മുന്നിൽ നമ്മൾ വിജയിച്ച് കാണിക്കുക എന്നുള്ളത് തന്നെ ഒരു ആ ഒരു ലക്ഷ്യം. കാരണം എനിക്ക് കാണിക്കണം, ആ ഒരു തോന്നലിൽ നിന്നാണ് നമുക്ക് ചിലപ്പോൾ ഒരു വിജയം ഉണ്ടാകുന്നത് അല്ലെ.
3: അതേ ചിന്തകൾ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിയാസിക്കാൻ നേരത്തെ എന്തുവാ ടെക്നിക്കൽ സൈഡിലുള്ള പുതിയ ആൾക്കാർ, അതും അവർക്കും അവർക്കും ആ ചിന്തകളൊക്കെ ഉണ്ടാവും, അവരെ ഇങ്ങനെ ആക്ഷേപിച്ചിട്ടുണ്ടാവും പലരുമൊക്കെ. അപ്പൊ അവരെയും അങ്ങനെയുള്ള ആൾക്കാരെയും കൂടെ നിർത്തിക്കൊണ്ട് ചെയ്യണമെന്ന് ആഗ്രഹം. പക്ഷെ അത് നല്ല കഴിവുള്ള ആൾക്കാർ കൂടെ അങ്ങനെ,
2: തീർച്ചയായിട്ടും കഴിവുള്ള ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു ഈ സമൂഹത്തിലുണ്ട് അല്ലെ. അവരൊന്നും കയറി വരാനുള്ള സാഹചര്യങ്ങളോ എനിക്കൊന്നും അവരെ കൈപിടിച്ച് കൊണ്ടുവരാൻ ആൾക്കാരില്ലാത്തത് കൊണ്ടായിരിക്കും
3: എനിക്ക് കിട്ടാത്തത്.
2: അതെ. അപ്പം അവരെ കൈപിടിച്ച് കൊണ്ടുവരിക എന്നുള്ള ഒരുപാട് കഴിവ് പലപ്പോഴും നമ്മൾ ഈ ചാനലിലൊക്കെ കാണുമ്പോൾ, പാട്ട് ഗായകർ, ഒരുപാട് ഗായകരെ കാണണം അല്ലെ, എങ്ങനെ ഈ ചാനലിലൊക്കെ വന്ന് അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഒരുപാട് ഒരു പാടിയിടുന്നു. അപ്പൊ നമ്മള് വിചാരിക്കുക ഇത്രയും കഴിവുള്ള മനുഷ്യരെ നമ്മുടെ ഈ സമൂഹത്തിലുണ്ടല്ലോ എന്നുള്ളത്. പക്ഷെ അവർക്ക് കയറി വരാനുള്ള ഒരു ഇടം
3: അല്ലെ,
2: അത് കിട്ടാത്തത് കൊണ്ടായിരിക്കും ഒരു പക്ഷെ അവരറിയപ്പെടാതെ
3: ഉണ്ട്. പക്ഷെ കിട്ടുന്നില്ല, അവർക്ക് എത്തിപ്പെടാൻ വരില്ല, അങ്ങനെ ചില
2: കാര്യമുണ്ട്.
3: അതൊരു കാര്യമാണ്, വലിയ വലിയൊരു,
2: തീർച്ചയായിട്ടും അതൊരു എനിക്ക് തോന്നുന്നൊരു നല്ലൊരു മനസ്സ് കാരണം ആ ഉണ്ടല്ലോ. കാരണം പുതുമുഖങ്ങളെ തന്നെ സംഘടിപ്പിച്ച് കൊണ്ടുവരണം, ഈ ഒരു സിനിമയുടെ ഭാഗമാക്കണം, അല്ലെങ്കിൽ ടെക്നിക്കൽ ഫീൽഡിലായാലും അഭിനയത്തിലായാലും അല്ലെ, ആ കൊണ്ടുവരണം എന്ന് പറഞ്ഞ ഒരു മനസ്സിന് വളരെ ഒരു, കാരണം അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം.
3: എന്റെ ജീവിത അനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കി, എനിക്കുണ്ടായതുകൊണ്ടാണ് ഞാൻ അയച്ചത്. പിന്നെ ഇപ്പൊ എനിക്കൊരു ഇതിലൂടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം കൂടി, ഗവൺമെന്റിനെ അറിയിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മള് കോയമ്പത്തൂരൊക്കെ സിനിമ സിറ്റി ഉണ്ടല്ലോ, ഏതാ?
2: അതെ, കോയമ്പത്തൂർ,
3: ഗോവ ഫിലിം സിറ്റി. നമുക്ക് ഇവിടെ ഒരു ഫിലിം സിറ്റി
2: നമ്മുടെ കേരളത്തിൽ ഇല്ല എന്നുള്ള
3: ഉള്ളത്, ചിത്രാഞ്ജലി ഉള്ളത്, കുറച്ചും കൂടി ഒന്ന് മെച്ചപ്പെടാനും കുറെ പാക്കേജിൽ കുറെ മാറ്റം വരുത്താനും ഒക്കെ ഉണ്ട്. ഇപ്പോഴും പഴയ 2 ലക്ഷം രൂപയുടെ പാക്കേജിലാണ് നിൽക്കുന്നത്, 2 ലക്ഷം രൂപയുടെ കൂടുതൽ 7 ലക്ഷം രൂപയുടെ. അത് മാറ്റി കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പാക്കേജും ഒരു നല്ലൊരു രീതിയിലുള്ള ഫിലിം സിറ്റിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്താൽ സിനിമ മേഖലയ്ക്ക് വലിയൊരു മുതൽക്കെടുക്കാൻ. ഇപ്പൊ ഓൾറെഡി സിനിമ ബിസിനസ് ഇതായിട്ട് പ്രഖ്യാപിച്ചു എന്ന് പറയാം, ബിസിനസ് മേഖലയായിട്ട് പ്രഖ്യാപിച്ചതായിട്ട് ഇപ്പോഴത്തെ സർക്കാർ പറഞ്ഞു പറയാം. അപ്പൊ അത് ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിൽ നല്ലൊരു ഫിലിം സിറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളും ഈ ചിത്രാഞ്ജലിയിൽ സിനിമ ചെയ്യുന്നവർക്ക് നല്ലൊരു അഫോർഡബിൾ ആയിട്ട് പാക്കേജും കൂടി ഒന്ന് തയ്യാറാക്കിയാൽ നല്ലതായിരിക്കും.
2: നല്ലതായിരിക്കും അല്ലെ.
3: അതും കൂടി
2: നമ്മുടെ എനിക്ക് തോന്നുന്നു അന്യ സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ളതിന്റെ കൂട്ട് തന്നെ കേരളത്തിലും അതുപോലെ ഫിലിം ഇൻഡസ്ട്രിക്ക് പറ്റിയ ഒരു അല്ലെ, ഒരു
3: കോയമ്പത്തൂർ തെറ്റിപ്പോതാ കോയമ്പത്തൂർ തെറ്റിപ്പോതാ ഗോവയാണ്
2: ഉദ്ദേശിച്ചത്, കോയമ്പത്തൂർ. അപ്പൊ അങ്ങനെ ഒരു സംരംഭം ഇവിടെ ഉണ്ടായാൽ വളരെ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. നമ്മള് പിന്നെ അതിനു വേണ്ടിയിട്ട് ഒരു അന്യ സംസ്ഥാനങ്ങളിലോട്ട് പോകേണ്ടി വരത്തില്ല എന്നുള്ളതായിരിക്കും അല്ലെ. കേരളത്തിലുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. എനിക്ക് തോന്നുന്നു അതിനകത്ത് ഒരുപാട് കോസ്റ്റും കുറയ്ക്കാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നല്ലേ. കാരണം അത്രയൊരു ഇത് വരുമ്പോ നമ്മുടെ ഈ ഒരു സംസ്ഥാനത്ത് തന്നെ അങ്ങനെ സംഭവം ഉണ്ടാകുമ്പോൾ സിനിമയിൽ
3: അത് വിചാരിച്ചാൽ നടക്കും. മലയാള സിനിമയിൽ തന്നെയുള്ള പല പ്രമുഖ ആൾക്കാരും വ്യക്തിത്വങ്ങളും ഒക്കെ വിചാരിച്ചാലും വളരെ നല്ലൊരു സിനിമ സിറ്റി ഉണ്ടാക്കാൻ പറ്റും. ഇടയ്ക്ക് പ്ലാൻ ഉണ്ടായിരുന്നു എറണാകുളത്ത് എവിടെ ഒരു സ്ഥലമൊക്കെ എടുത്ത് നടത്താനൊക്കെ. നമ്മുടെ ഇദ്ദേഹം ആരാണ് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളും പ്രൊഡ്യൂസറായിട്ട് വന്ന നമ്മുടെ പുള്ളിയുടെ പേര് മറന്നല്ലോ,
2: ഡയറക്ടറൊക്കെ
3: കൺട്രോളർ ആയിരുന്നു പിന്നെ പ്രൊഡ്യൂസറായി. എറണാകുളത്ത് പുള്ളി ഒരു വലിയ സ്ഥാപനമൊക്കെ തുടങ്ങിയായിരുന്നു, ഫിലിം സിറ്റിയൊക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പുള്ളിയുടെ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല,
2: പറയാം. ഓക്കെ എനിക്കൊന്നിപ്പം അത് പറഞ്ഞ നല്ലതാണ്. അങ്ങനൊരു സംരംഭം ഉണ്ടാവട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. കാരണം അതൊരു പ്രയോജനമായിരിക്കും, അല്ലെങ്കിൽ സിനിമാ മേഖലയ്ക്ക് മൊത്തത്തിലൊരു മുതൽക്കൂട്ടായിരിക്കും. അതല്ലേ, അങ്ങനല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇനി എന്താണ് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? കേൾക്കാൻ അവർക്ക് ചിലപ്പോൾ ഒരു ആഗ്രഹം കാണും, അവർക്ക് എന്തെങ്കിലും പറയാൻ.
3: ശ്രോതാക്കൾ അപ്പം അവരാണ് സിനിമ മേലെപ്പെട്ട പിടിച്ചു നിർത്തുന്നത്, പ്രേക്ഷകരാണ്. ഒരു സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ പ്രേക്ഷകർ പോയി കാണാം. അപ്പം വലിയ ആർട്ടിസ്റ്റുകൾ ഇപ്പം മാറിയിട്ടുണ്ട്, വലിയ ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന സിനിമകൾ മാത്രമേ കാണത്തുള്ളൂ എന്നുള്ള ചിന്തകളൊക്കെ
2: മാറിയിട്ടുണ്ട്.
3: തമിഴ്നാട്ടിലും അതുപോലെ തന്നെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പുതിയ ആൾക്കാർ നല്ല സിനിമകൾ ചെയ്താലും സ്വീകരിക്കുന്ന ഒരു അപ്രോച്ച് ഉണ്ട്. പക്ഷേ അതിന് ഒരു മാർക്കറ്റിംഗ് എന്നൊരു സംഭവം ഉണ്ട്, മാർക്കറ്റിംഗ് കൂടി ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ട്. പക്ഷേ എങ്കിലും പ്രേക്ഷകർ നല്ല ചെറിയ ചെറിയ ബജറ്റിൽ ഇറങ്ങുന്ന പുതുമകൾ വെച്ചിറങ്ങുന്ന സിനിമകൾ തിയേറ്ററിൽ പോയി ഒന്ന് കണ്ട് പ്രോത്സാഹിപ്പിക്കുക.
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം എനിക്ക് തോന്നുന്നു ഈ പുതുതായിട്ട് വരുന്നവർക്കുള്ള ഒരു ഒരു പ്രചോദനം എന്ന് വെച്ചാൽ, നമ്മുടെ ഒരു സിനിമ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് അതിന്റെ പിന്നിൽ ഒരു ഒരു സിനിമ ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു അതിന്റെ പിന്നിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ. ലൈറ്റ് ബോയ് തൊട്ട് മുകളിലോട്ട് വരുമ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് കുടുംബങ്ങൾ കഴിഞ്ഞു കൂടുന്ന ഒരു മേഖലയാണ് സിനിമാ മേഖല എന്ന് പറയുന്നത്.
3: ഓട്ടോറിക്ഷക്കാർ ഉൾപ്പെടെ
2: അതെ അതെ അതെ അതെ. അപ്പം
3: സിനിമയായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഓട്ടോക്കാർ ഓട്ടോറിക്ഷക്കാർ ഉൾപ്പെടെ സിനിമയുടെ ഭാഗമാകുന്നുണ്ട്.
2: അപ്പൊ എനിക്ക് തോന്നുന്നു അത് എല്ലാവരും ഒരു കൂട്ടായ ഒരു പ്രവർത്തനത്തിന്റെ ഫലമാണ് ഒരു പടം വിജയിക്കുക. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാ ശ്രോതാക്കളും പോയി കണ്ടു കഴിഞ്ഞാലേ എനിക്ക് തോന്നുന്നു ആ ഒരു പടത്തിന്റെ വിജയത്തിന്റെ ഒരു ഭാഗം അവര് തന്നെ. ഒരാള് കയറി കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം വിജയിക്കണമെന്നില്ല. എല്ലാരും കണ്ടു കഴിഞ്ഞാലേ ആ പടത്തിനൊരു വിജയം ഉണ്ടാകും. അതൊരു കൂട്ടായ പ്രവർത്തനമാണ്.

0: The beat, feel the vibe. Stay tuned in the Radio 91.2.
1: എന്റെ റേഡിയോ 91.2 എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ചുമ്മാ മിണ്ട എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് ഒരു വിഷമം തോന്നുന്ന ഒരു സംഭവം ഉണ്ടല്ലേ, അങ്ങനെ വരുമ്പോ, കാരണം ഒരു പടമൊക്കെ ഇറങ്ങിയിട്ട് പെട്ടെന്ന് ഇതൊക്കെ ചിലപ്പോ ചിലര് ഈ പിന്നെന്താ പറയാ സോഷ്യൽ
2: മീഡിയയിലൊക്കെ
1: പ്രചരിപ്പിച്ച
2: ആയിക്കോട്ടെ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല, നെഗറ്റീവ് ഉണ്ട്, പക്ഷെ കണ്ടിട്ട് നെഗറ്റീവ് പറഞ്ഞു
1: പറഞ്ഞു
2: കൊള്ളത്തില്ലെങ്കിൽ പറഞ്ഞു പോയിന്റ് പോയിന്റ്.
1: ആ നെഗറ്റീവ് പറയുന്നതന്നല്ല, പണ്ടൊക്കെ ഈ ഇതിന്റെ വ്യാജൻ ഇറങ്ങും
2: അതൊക്കെ
1: അതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മളും കണ്ടിട്ടുണ്ട്. ഫീൽഡിലൊക്കെ പോകുമ്പോൾ സിനിമയിലായിട്ടൊക്കെ ഞാനും നേരത്തെയൊക്കെ ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ളൊരു
2: വ്യക്തി. അതെ അതെ.
1: അപ്പൊ എനിക്ക് തോന്നുന്നു അത്രയും ഒരു ആൾക്കാർ ഒരു ഒരു ഒരു എനിക്ക് തോന്നുന്നു ഒരു കൂട്ടുകുടുംബം, കാരണം ഒരുപാട് കുടുംബങ്ങളുടെ ജീവിത മാർഗമാണ് ഒരു
2: സിനിമ.
1: അത്രയും പേര് കഷ്ടപ്പെട്ട് ഒരു സിനിമ ചിലപ്പോ കണ്ടു നിൽക്കുന്നവർക്ക് അറിയാം, ഷൂട്ടിംഗ് കണ്ട് അതിന്റെ അല്ല കണ്ടു നിൽക്കുന്നവർക്ക് അല്ല ഈ അതുമായിട്ട് ബന്ധപ്പെടുന്നവർക്ക് അറിയാം അതിന്റെ ത്യാഗം, അതായത് അതിന്റെ കഷ്ടപ്പാടുകൾ, അതിൽ പ്രവർത്തിക്കുന്നവർക്ക് അറിയാമല്ലോ അതിന്റെ ഒരു എത്ര എഫേർട്ട് എടുത്താണ് ഒരു സിനിമ ഇറക്കുന്നത്. പെട്ടെന്ന് അതിന്റെ ഒരു വ്യാജനൊക്കെ ഇറങ്ങുവാന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു മനസ്സിൽ വരുന്ന ഒരു
2: പ്രൊഡ്യൂസറോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ചതി മാത്രം
1: ബുദ്ധിമുട്ട്.
2: പ്രൊഡ്യൂസർ മാത്രമല്ല അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന
1: കാരണം പ്രതീക്ഷയാണല്ലോ ഒരു കാരണം എന്ന് വെച്ചാൽ എത്രയോ പേരുടെ പ്രതീക്ഷകളാണ്.
2: അങ്ങനെ വ്യാജൻ ഇറക്കുന്നവരോട് പറയാം ദയവ് ചെയ്ത് നിങ്ങളുടെ മനസ്സൊന്ന്
1: മാറ്റുക,
2: നിങ്ങള് സിനിമകൾ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. കാര്യം സിനിമ ചെയ്യുമ്പോൾ അതിന്റെ സിനിമയുടെ തുടക്കം കഥ എഴുതുന്നത് മുതൽ എങ്ങനെ അറ്റം പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് ഇറങ്ങുന്നതിന് വരെ ഒരുപാട് പണികളുണ്ട്.
1: അതിന്റെ
2: പിന്നിൽ ഇഷ്ടംപോലെ ആൾക്കാരുടെ കഷ്ടപ്പാടുണ്ട്. അത് അഭിനയിക്കുന്നവർ പോലും പലരും എല്ലാവരും അറിയുന്നില്ല എന്തൊക്കെയാണ് അത് പിന്നെന്നുള്ളത് അറിയുന്നില്ല.
1: അതിന്
2: കളർ കൊടുക്കുന്നവരായിക്കോട്ടെ, ഡബിങ് ചെയ്യുന്നവരായിട്ട് ബീജിങ് ചെയ്യുന്നവരായിട്ട് എന്തുമാത്രം കഷ്ടപ്പെട്ടാവട്ടെ ബീജിങ് ചെയ്യുന്നതെന്നും ഡബിങ് ചെയ്യുന്നത് ഡബിങ് ഓക്കെ ഓരോരുത്തർ വന്ന് ചെയ്തിട്ട് പോകും, ബാക്കിയുള്ളവരെയും ചെയ്യുന്നത് ബുദ്ധിമുട്ടൊക്കെ അവർ അറിയണം. എഡിറ്റിങ് ചെയ്യുന്നത് എഡിറ്റിങ് മിക്സ് ചെയ്യുന്നത് എഫക്ട്സ് കൊടുക്കുന്നത് എന്തോ ആയിക്കോട്ടെ അതിന്റെ എല്ലാത്തിന്റെയും വലിയൊരു കഷ്ടപ്പാടുണ്ട്. അപ്പൊ ആ അത്രയും കഷ്ടപ്പെട്ട് നമ്മളൊരു പ്രോജക്റ്റ് ഒരു പാക്കേജ് ആട്ടി തിയേറ്ററിൽ ഇറക്കുന്നത് ആൾക്കാർ തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ
1: വേണ്ടിയിട്ടാണ്.
2: അല്ലാതെ യൂട്യൂബിലെടുത്തോ അല്ലെങ്കിൽ ടെലിഗ്രാം വഴിയോ ഡൗൺലോഡ് ചെയ്ത മൊബൈലിൽ കണ്ട് ആ പ്രൊഡ്യൂസറുടെ ജീവിതം തകർക്കുന്നതോ അല്ലെങ്കിൽ അതിനകത്ത് അഭിനയിച്ചവരുടെ ജീവിതം തകർക്കുന്നതോ ആവരുതും.
1: ആവരുത്തിൽ പോകരുത്, ഒരു ഒരു സന്ദേശമാണ് അല്ലേ.
2: അതെ അതെ.
1: അപ്പം മനോജ് ജെയിംസ്, അപ്പം ഞങ്ങൾ എൻ്റെ

0: ഞാനും ഈ ഇതിന്റെ ഒരു ഭാഗമാവാൻ എനിക്കും ഭാഗം കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നിയാസക്കോട് ഒപ്പം ഇരിക്കാൻ കഴിഞ്ഞതിൽ തന്നെ. എന്റെ റേഡിയോ 91.2 എന്ന റേഡിയോയിലേക്ക് എന്റെ റേഡിയോയിലേക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഒരുപാട് ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് ആഗ്രഹിച്ചൊരു മേഖല ഒരു വിഷയമായിരുന്നു. അതിനൊരു പറയാനൊരു അവസരം കിട്ടായിരുന്നു. നല്ലൊരു അവസരം കിട്ടി, അത് പറഞ്ഞു. നീ വന്ന കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാം
1: അല്ല,
0: അതിപ്പോ വരുന്നില്ല, ഇപ്പൊ മനസ്സിൽ വരുന്നില്ല. അത് വരും, പറയാതല്ല.
1: എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ഈ ചെയ്യുമ്പോ പെട്ടെന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പം ആലോചിച്ചുകൊണ്ട് വരും. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ ഇന്നതൊക്കെ പറയണമല്ലോ, ഇന്നതൊക്കെ പറയണമല്ലോ എന്നുള്ള. പക്ഷേ നമ്മളൊരു പ്രോഗ്രാമിൽ ചിലപ്പോൾ അത് തുടങ്ങുമ്പം നമ്മൾ വന്നിരുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ചിലപ്പോൾ അത് ഓടി എത്തിയെന്ന് വരില്ല.
0: അല്ല,
1: അത് സ്വാഭാവികമല്ല.
0: ഞാൻ വരുമെന്ന വഴിക്ക് അതിനെ കുറിച്ച് ചിന്തിച്ചില്ല. എന്ത് പറയണം, എന്ത് ചോദിക്കും, അതിനെ ടെൻഷൻ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ആഗ്രഹിച്ചത് ചിലപ്പോൾ ഒരു പക്ഷേ ഇപ്പം റേഡിയോ എന്ന് പറയുമ്പോൾ അത്യാവശ്യം പാട്ടാണല്ലോ മെയിനായിട്ട് വരുന്നത്. നാലുപേര് പാട്ട് പാടാൻ പറഞ്ഞാൽ
1: ഒരു കാര്യം അത്രയും വളരെ ഈ പാട്ട് അല്ല, നേരത്തെ പറഞ്ഞിരുന്നു പാട്ട് പാടാൻ അറിയാം, പക്ഷെ ഇപ്പം എനിക്കെന്തോ പാട്ട് പാടാൻ പറ്റുന്നില്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ പാട്ട് പാടണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ അത്രയ്ക്ക് ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ ഈ റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു
0: നാലുപേര് ഞാൻ പറഞ്ഞത് എന്തറിയോ,
1: കേൾക്കാം.
0: വരുന്ന വഴിക്ക് ഞാൻ ഏത് പാട്ട് പാടാൻ ആലോചിച്ചാലും ഒരു പാട്ട് കിട്ടില്ല.
1: ഇപ്പൊ ഒരു പാട്ട് കിട്ടി, നോക്ക്.
0: ഓക്കെ, ശ്രമിച്ചു നോക്കാം. കഴിഞ്ഞത് മുഴുവനും കുഴിച്ചു.

കുഴിച്ചു മൂടാൻ വെറും കുഴിമാട് പറമ്പല്ല നരഹൃദയം. ചിതയിൽ കരിച്ചാലും ചിറകടിച്ചുയരുന്നു ചിരകാല സുന്ദര

0: പുസ്തകം കുലുക്കി തള്ളി താഴെയിട്ടു.
1: വളരെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ടല്ലോ കൊള. എനിക്ക് തോന്നുന്നത് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത്രയൊന്നും മനോഹരമായിട്ടുള്ള പാട്ടുകളല്ല വരുന്നതെന്ന. ഈ വളരെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. കൺഗ്രാജുലേഷൻസ്.
2: ഈ
1: സംഗീതം പഠിച്ചിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? പഠിച്ചായിരുന്നെങ്കിലും
2: ആഗ്രഹം.
1: സംഗീതം പഠിച്ചായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിന് ഇതൊക്കെ അപ്പുറം പോയേനെ അല്ലേ.
2: സംഗീതം പഠിക്കണം ആഗ്രഹമായി ചെന്ന് പെട്ടത്
1: ഉസ്താദ്
2: സിംഹത്തിന്റെ മടിയിലായിരുന്നു
1: അല്ലേ.
2: അപ്പൊ
1: വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു. എല്ലാം കൊണ്ടും വളരെ സന്തോഷം. ഇത്രയും നിമിഷം ഞങ്ങളോട് ഒത്ത് ഈ ഒരു പ്രോഗ്രാമില് പങ്കെടുത്തതിന്
2: എനിക്ക് സന്തോഷം. ഒരുപാട് സന്തോഷം പങ്കെടുപ്പിച്ചാലും എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ട് ഒരുപാട് സന്തോഷം അറിയിക്കണം. നന്ദി.
1: അപ്പൊ ഇനി വീണ്ടും നമുക്ക് ഇതുപോലെ ഒരു പിന്നെ ഇതൊക്കെ കഴിയട്ടെ അല്ലെ. സിനിമ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അതൊരു വിജയത്തിലെന്ന് ഞാൻ ഒരു 100 ദിവസമൊക്കെ ഓടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെ.
2: 100 ദിവസം ഓടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇപ്പത്തെ ഒരു 3 ആഴ്ച ഓടിയാൽ മതി.
1: 3 ആഴ്ച ഓടിയാൽ മതി.
2: പണ്ടൊക്കെയാണ് 100 ദിവസം ഓടണം, വേണ്ട ഇപ്പൊ 1 മാസം.
1: പണ്ടൊക്കെ ശരിയാണ് ഒരു ഈ ഓരോ പിന്നെ എനിക്ക് തോന്നുന്നു ഇത്ര ദിവസം കഴിയുമ്പോ അന്ന് ഈ മതിലേലൊക്കെ കൊണ്ട് പോസ്റ്റർ ഒട്ടിക്കാം. ഇത്ര ദിവസം കഴിഞ്ഞു, ഇത്ര ദിവസം കഴിഞ്ഞു, 50 25 കഴിഞ്ഞു, 50 കഴിഞ്ഞു, 75 കഴിഞ്ഞു,
2: 100 കോടിയൊക്കെ
1: മാറിയിരുന്നു. കോടിയല്ലോ എനിക്ക് തോന്നുന്നപ്പോ 100 കോടി 100 കോടി കളക്ഷൻ എത്തട്ടെ എന്ന്
2: പ്രാർത്ഥിക്കാം. 1 മാസം
1: അതാവട്ടെ. അപ്പൊ അതാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാം വിജയത്തിലെത്തിക്കട്ടെ എന്ന്.
2: സന്തോഷം.
1: ഓക്കെ
2: സന്തോഷം. താങ്ക് യു.

0: ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
8: എന്തോ പ്ലാനിംഗിലാണല്ലോ.
7: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ? ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കളത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്, അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
8: ഡബിൾ ഹാപ്പി.
7: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
9: സംഗീതം തുടരും. ഇത് എന്റെ റേഡിയോ 91.2.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഈ മാസത്തെ ഷോപ്പിംഗിൽ ഡബിൾ പർച്ചേസാ.
5: എന്തോ പ്ലാനിംഗിലാണല്ലോ.
4: എന്തായാലും കാശ് ഇരട്ടിയാകുമെന്ന് പേടിക്കണ്ട. ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അല്ലേ. ജൂലൈ 9 മുതൽ 12 വരെ 50% ഫ്ലാറ്റ് ഓഫിൽ ലുലു കണക്കിൽ നിന്നും പർച്ചേസ് ചെയ്യാം. പിന്നെ ലുലു ഡെയിലിയിലും ഉണ്ട് 50% ഫ്ലാറ്റ് ഓഫ്. അതും രാവിലെ 9 മണി മുതൽ പുലർച്ചെ 1 മണി വരെ. ഹാപ്പി ആയില്ലേ?
5: ഡബിൾ ഹാപ്പി.
4: ലുലു എൻഡ് ഓഫ് സീസൺ സെയിൽ അറ്റ് ലുലു ഡെയിലി, ഡ്രീം സ്മോൾ, കൊട്ടിയം.
6: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: വെറുതെ ജിമ്മി പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: എന്റെ റേഡിയോ 91.2 കാലാന്തരം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി സുനിൽ കുമാർ.
1: കാലാന്തരം.
0: ജെൻസി കിഡുകളെ കുറിച്ചാണ് എല്ലായിടവും ചർച്ച. പത്രങ്ങളിലും ആനുകാലികങ്ങളിലും ടി വി ചാനലുകളിലും എല്ലാം ഇപ്പോൾ അവരെക്കുറിച്ച് ധാരാളമായി ചർച്ചകൾ നടക്കുന്നു. ഏത് കാലത്തിൽ ജനിച്ചവരാണ് ഇവർ എന്നുള്ളതിനെ സംബന്ധിച്ചും തർക്കങ്ങളുണ്ട്. 1990 മുതൽ 2010 വരെയുള്ള കാലയളവാണ് പൊതുവെ പറയുന്നത്. ചിലർ പറയുന്നു 1997 മുതൽ 2010 വരെയുള്ളവരാണ് ഈ രീതിയിൽ പരിഗണിക്കപ്പെടുക എന്ന്. എന്തായാലും അവരുടെ പെരുമാറ്റത്തെക്കുറിച്ച്, ഇടപെടലുകളെക്കുറിച്ച്, പ്രവർത്തികളെക്കുറിച്ച് എല്ലാം പഴയ തലമുറ നന്നായി ചർച്ച ചെയ്യുന്നുണ്ട്. സ്കൂളുകളിലും കോളേജുകളിലും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, സമൂഹത്തിൽ അവരുടെ പെരുമാറ്റങ്ങൾ, പൊതു ഇടങ്ങളിലും റോഡുകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ അവരുടെ രീതികൾ, ഇവയെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നു. എന്തുകൊണ്ടാണ് കഴിഞ്ഞ തലമുറയിൽ നിന്ന് ഒരു വ്യത്യാസം ജെൻസികൾക്ക് ഉണ്ടാകുന്നത് എന്നതാണ് ചർച്ച. എല്ലാ കാലങ്ങളിലും തലമുറകൾ തമ്മിലുള്ള അന്തരം വളരെ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ലോകം എല്ലാ കാലവും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ആ മാറ്റങ്ങൾക്കനുസൃതമായി ജീവിച്ചാണ് മനുഷ്യൻ 2026 എത്തി നിൽക്കുന്നത്. 1000-ഓ 2000-ഓ വർഷത്തെ പഴക്കമല്ല മനുഷ്യർക്കുള്ളത്. അത് ലക്ഷക്കണക്കിന് വർഷങ്ങളായി മനുഷ്യർ ഈ ഭൂമിയിൽ പലതിനെയും നേരിട്ട് ജീവിക്കുന്നു. തലമുറകൾ മാറി മാറി വരും. ആ ഓരോ തലമുറയ്ക്കും ഓരോ കാലത്തിൻ്റെതായുമുള്ള പ്രശ്നങ്ങളുണ്ട്. തലമുറകളുടെ വിടവ് അല്ലെങ്കിൽ ജനറേഷൻ ഗ്യാപ്പ് എന്ന ഒരു പദം പണ്ട് മുതലേ പ്രചരിക്കുന്നുണ്ട്. 2-3 തലമുറകൾ പരിശോധിക്കുമ്പോൾ ആ തലമുറയിലെ മനുഷ്യർക്കിടയിൽ ഉണ്ടായിട്ടുള്ള സ്വഭാവ വ്യത്യാസങ്ങൾ ഏതെല്ലാം രീതിയിലുണ്ട് എന്ന് നമുക്കറിയാം. ഏതൊക്കെ പേരിട്ട് വിളിച്ചാലും ഓരോ തലമുറയിലെയും യുവത്വം അതിൻ്റെതായ വ്യത്യാസങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞുപോയ തലമുറയുടെ ചെയ്തികൾ എങ്ങനെയായിരുന്നു എന്ന് ഇപ്പോഴുള്ളവർക്ക് നന്നായി അറിയാം. അവരെക്കാൾ നാം മെച്ചപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ആർക്കും പറയാനും കഴിയുന്നില്ല. ഓരോ കാലവും നാം കൂടുതൽ മെച്ചപ്പെടട്ടെ എന്നാണ് ചിന്തിക്കുന്നവർ ആഗ്രഹിക്കുന്നത്. എന്നാൽ അത് നടക്കാറുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയവുമുണ്ട്. പുതിയ തലമുറയ്ക്ക് അവരുടേതായ സ്വപ്നങ്ങളുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്, അവരുടേതായ പെരുമാറ്റ രീതികളുമുണ്ട്. സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ള ആൾക്കാരുമായി ഒന്നു ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അവിടെ അവർക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം. അതിനുള്ള ശേഷി അതത് കാലങ്ങളിലെ തലമുറകൾ ആർജിച്ചെടുക്കാറുമുണ്ട്. ജെൻസികളെ സംബന്ധിച്ച് അവരുടെ രീതികൾക്ക് വ്യത്യാസം പഴയ തലമുറയ്ക്ക് കണ്ടറിയാൻ കഴിയും. പക്ഷേ പുതിയ ആധുനിക സംവിധാനങ്ങളുടെ അകമ്പടിയോടെ ജനിച്ചു വന്നവർക്ക്, വളർന്നു വന്നവർക്ക് അക്കാര്യത്തിൽ പരിചയ സമ്പത്ത് ഉണ്ടാകണമെന്നില്ല. സാങ്കേതിക വിദ്യയിൽ അവർ മുന്നിലായിരിക്കും. എന്നാൽ മറ്റു ചില കാര്യങ്ങളിൽ അവർ പിന്നോട്ട് നിൽക്കാനും സാധ്യതയുണ്ട്. എന്നാൽ മാറി വരുന്ന കാലത്തിനനുസരിച്ച് പൊരുത്തപ്പെടാൻ എല്ലാ തലമുറകൾക്കും ഭൂമിയിൽ കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ ആശങ്കകൾക്ക് അവിടെ അർത്ഥമില്ല. ജെൻസികളെ കുറ്റപ്പെടുത്താനും അവരെ പറഞ്ഞു തിരുത്താനും ശ്രമിക്കുന്നവരുണ്ട്. കുറ്റപ്പെടുത്തലിന് എത്രത്തോളം പ്രയോജനമുണ്ടാകുമെന്ന് അറിയില്ല. തിരുത്താനുള്ള ശേഷി മുതിർന്നവർക്കുണ്ടോ എന്നുള്ളതും സംശയമാണ്. അത് കേട്ട് മനസ്സിലാക്കാനോ അതനുസരിച്ച് മാറാനോ ജെൻസികൾ തയ്യാറാകുമോ എന്നും അറിയില്ല. അവർ അവരുടേതായ ഒരു ലോകം സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങളിലാണ്. എന്തായാലും മനുഷ്യൻ കൂടുതൽ നന്നാവാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഓരോ കാലവും നീങ്ങട്ടെ എന്ന് ആഗ്രഹിക്കാം. മുംബൈയിലെ ഒരു ചരിത്ര സ്മാരകം ഇല്ലാതാവുകയാണ്. 126 വർഷത്തെ പഴക്കമുള്ള ആ കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ രീതിയിൽ പണിയാൻ തീരുമാനിച്ചിരിക്കുന്നു. ഫ്രാങ്ക്ലിൻ ഹൗസ് എന്നാണ് ആ കെട്ടിടത്തിന്റെ പേര്. ഓക്സിലിയം കോൺവെന്റ് റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ ബംഗ്ലാവ് 125 വർഷം പിന്നിട്ടിരിക്കുന്നു. 1900 ഫ്രാങ്ക്ലിൻ പെരേര എന്ന ബ്രിട്ടീഷുകാരനാണ് ഈ കെട്ടിടം നിർമ്മിച്ചത്. ചരിത്ര പ്രസിദ്ധമായിരുന്നു ആ കെട്ടിടത്തിന്റെ പിന്നീടുള്ള നാൾ വഴികളെല്ലാം കോൾഡ്രോങ്കി റോഡ് എന്നറിയപ്പെട്ടിരുന്ന പ്രശസ്തമായ വഴിയുടെ ഓരത്തായിരുന്നു ബിൽഡിംഗ് പണിഞ്ഞത്. ഫ്രാങ്ക്ലിൻ ഹൗസ് ഇല്ലാതാകുമ്പോൾ ബാന്ദ്ര എന്ന പ്രദേശത്തിന് നഷ്ടമാകുന്നത് ഒരു പഴയ വീട് മാത്രമല്ല, ചരിത്രവും വാസ്തുവിദ്യയും സ്ഥലത്തിൻ്റെയും കാലത്തിൻ്റെയും സ്മരണകളും എല്ലാം ചേർന്നിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ അവസാനത്തെ അടയാളമാണ് ഇല്ലാതാകുന്നത്. ഈ വീടിൻ്റെ ഓരോ ഭാഗങ്ങളായി വളരെ താമസിയാതെ ഇളക്കി മാറ്റപ്പെടും. മേൽക്കൂരകളും ഭിത്തികളും ജനലുകളും വാതിലുകളുമെല്ലാം നീക്കം ചെയ്യപ്പെടും. പൂന്തോട്ടം ഇല്ലാതെയാകും. കടൽക്കാറ്റിൻ്റെ സ്പർശം നഷ്ടപ്പെടും. അതിനു മുകളിലെ വിശാലമായ ആകാശം മാത്രം ഒരുപക്ഷെ അവിടെ തെളിഞ്ഞു നിന്നേക്കാം. എങ്കിലും പഴയ ആ കെട്ടിടം ഇല്ലാത്ത ആകാശത്തിന് അത്ര തെളിച്ചം ഉണ്ടാകാൻ വഴിയില്ല. ബാന്ദ്ര എന്ന നഗരത്തിൻ്റെ പ്രധാന ഭാഗത്തിന് ഈ കെട്ടിടത്തിൻ്റെ ചരിത്രസ്മരണകൾ പേറിയാവും ഇനിയുള്ള കാലം നിലനിൽക്കുന്നത്. ധാരാളം പൈതൃക കെട്ടിടങ്ങൾ അവിടെ ഉണ്ടെങ്കിലും ഫ്രാങ്ക്ലിൻ ഹൗസ് നൽകിയ പ്രത്യേക വികാരം ആ കെട്ടിടത്തിൻ്റേത് മാത്രമാണ്. വളരെ താമസമില്ലാതെ അത് നഗരത്തിൻ്റെ ഭൂപടത്തിൽ നിന്ന് മാഞ്ഞു പോകും. 126 വർഷത്തെ പഴക്കത്തിനുള്ളിൽ ധാരാളം ഒത്തുകൂടലുകളും ചർച്ചകളും തീരുമാനങ്ങളുമൊക്കെ കൈക്കൊണ്ട ഫ്രാങ്ക്ലിൻ ഹൗസിന് അതേ രീതിയിൽ പുനർജനിക്കാൻ കഴിയുമോ എന്നത് സംശയമാണ്. എങ്കിലും പാരമ്പര്യത്തിൻ്റെ പൈതൃകത്തിൻ്റെ തുടിപ്പുകൾ പേറുന്ന ചില ചരിത്രസ്മരണകൾ ഉയർത്തി നിർത്തിക്കൊണ്ട് ഫ്രാങ്ക്ലിൻ ഹൗസ് മറ്റൊരു രൂപത്തിൽ വരുമെന്ന് കാലാന്തരത്തിൽ പ്രതീക്ഷിക്കാം. കാലാന്തരത്തിൽ ഇനി ഒരു ഗാനം കേൾക്കാം. കാലാന്തരം ഗാനത്തിന് ശേഷം തുടരും.

0: കാലാന്തരം
1: കാലാന്തരം തുടരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നിരവധി ദേശസ്നേഹികൾ പ്രവർത്തിച്ചിട്ടുണ്ട്. പേരുള്ളവരും പേരില്ലാത്തവരും ആരോരും അറിയപ്പെടാത്തവരുമായി ധാരാളം പേരുണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി രംഗത്തിറങ്ങിയവരിൽ. ചിലരൊക്കെ രക്തസാക്ഷികളായി, ചിലരൊക്കെ ധാരാളം വർഷങ്ങൾ ഭൂമിയിൽ ജീവിച്ച് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെ, അതിൻ്റെ പ്രവർത്തനങ്ങളെ നേരിൽ കണ്ട് ഭൂമിയിൽ നിന്ന് മടങ്ങി. ഹർമന്ദർ സിംഗ് എന്ന ഒരു ഭരണാധികാരിയെ ഇതുമായി ബന്ധപ്പെടുത്തി വായനയിലൂടെ അറിയാൻ കഴിഞ്ഞു. 1926 ജൂൺ 27 ഹർമന്ദർ സിംഗ് ജനിച്ചത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും നരവംശ ശാസ്ത്രജ്ഞൻ വെറിയർ എൽവിനും ചേർന്ന് രൂപം നൽകിയ IFAS എന്ന പ്രത്യേക ഭരണ സേവന വിഭാഗത്തിൻ്റെ ആദ്യകാല ഉദ്യോഗസ്ഥനായിരുന്നു ഹർമന്ദർ സിംഗ്. വടക്കു കിഴക്കൻ ഇന്ത്യയിലെ അവികസിതമായ പ്രദേശങ്ങളിൽ ആദിവാസി സമൂഹങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയായിരുന്നു ഇങ്ങനെയൊരു സേവന വിഭാഗത്തെ സർക്കാർ രൂപീകരിച്ചത്. റോഡുകളില്ല, ഫോണില്ല, വൈദ്യുതിയില്ല, അങ്ങനെ യാതൊരു വികസനത്തിൻ്റെയും പ്രകാശം കടന്നു ചെല്ലാത്ത അരുണാചൽ പ്രദേശും ആസാമും മണിപ്പാലും പോലെയുള്ള പ്രദേശങ്ങളിലേക്ക് ഭരണത്തിൻ്റെ സേവനത്തിൻ്റെ പ്രയോജനം എത്തിക്കുക എന്നതായിരുന്നു IFAS എന്ന സർവീസിൻ്റെ ഉദ്ദേശം. ഇന്ത്യൻ ഫ്രോണ്ടിയർ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നായിരുന്നു അതിൻ്റെ പേര്. മനുഷ്യരെ ഭരിക്കാൻ വേണ്ടിയായിരുന്നില്ല ഈ വിഭാഗം, മറിച്ച് അവരെ മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു. ഹർമന്ദർ സിംഗും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ഈ പ്രദേശങ്ങളിലേക്ക് പോയി. വാഹനം കടന്നു പോകാൻ വഴിയില്ല, അവിടങ്ങളിൽ അവർ നടന്നുപോയി. ആദിവാസികൾക്കൊപ്പം താമസിച്ചു, അവരുടെ ഭാഷയും ആചാരങ്ങളും പഠിച്ചു, അവരുടെ വീടുകളിൽ താമസിച്ചു, അവരുടെ ഉത്സവങ്ങളിൽ പങ്കെടുത്തു, അവർക്കൊപ്പം കാലങ്ങളോളം അവർ ജീവിച്ചു. ഭരണകൂടം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല എന്നും ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കേണ്ട ഒന്നാണ് ഭരണകൂടത്തിന് വേണ്ടത് എന്നും അവർ കരുതി. ഇത് നെഹ്റുവിൻ്റെ ആദിവാസി നയത്തിൻ്റെ പ്രായോഗിക രൂപം കൂടിയായിരുന്നു. അങ്ങനെ ജനങ്ങളിലേക്ക് നേരിട്ടെത്തുക എന്നുള്ള സമീപനം IFAS സർവീസ് വഴി നടപ്പിലാക്കിയ കാലം 1968 വരെയേ ഈ സർവീസ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് അവസാനിപ്പിച്ചു. ഹർമന്ദർ സിംഗ് പോലെയുള്ള ഉദ്യോഗസ്ഥരുടെ സംഭാവന വളരെ വലുതായിരുന്നു. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ ഭാഗങ്ങളിലെ ഭരണചരിത്രം പഠിക്കുന്നവർക്ക് അദ്ദേഹം ഇന്നും ഒരു മാതൃകയാണ്. നമ്മുടെ അതിർത്തികളെയൊക്കെ സൈനിക ശക്തി ഉപയോഗിച്ച് സംരക്ഷിക്കാൻ നമുക്ക് കഴിയും, പക്ഷേ അവിടെയുള്ള ജനങ്ങളുടെ മനസ്സ് നേടിയെടുക്കാൻ സൈനിക ശക്തി കൊണ്ട് കഴിയില്ല. പകരം മനുഷ്യസ്നേഹത്തിലൂടെയും അവരെ മനസ്സിലാക്കുന്നതിലൂടെയും മാത്രമേ കഴിയൂ എന്നുള്ളതാണ് IFAS എന്ന സർവീസ് കൊണ്ട് അന്ന് ഉദ്ദേശിച്ചത്. IFAS ഒരു സാധാരണ സിവിൽ സർവീസ് മാത്രമായിരുന്നില്ല, ഇന്ത്യയുടെ അതിർത്തികളെ മനുഷ്യബന്ധത്തിലൂടെയും വിശ്വാസത്തിലൂടെയും പ്രാദേശിക സംസ്കാരത്തോടുള്ള ബഹുമാനത്തിലൂടെയും രാജ്യത്തോട് ചേർത്ത് നിർത്താൻ നടത്തിയ അപൂർവമായ ഒരു ദേശീയ പരീക്ഷണമായിരുന്നു. മാസങ്ങളോളം കാൽനടയായി ഗ്രാമങ്ങളിൽ പോയി അവരോടൊപ്പം ജീവിച്ച് അവരുടെ വിശ്വാസമാർജിച്ച് ജനങ്ങൾക്ക് ഭരണത്തിൻ്റെ പ്രയോജനങ്ങൾ നൽകുക എന്നുള്ളതായിരുന്നു ആ സർവീസിൻ്റെ ലക്ഷ്യം. ഇന്ന് അങ്ങനെയൊരു സർവീസ് ഇല്ല എന്നുള്ളത് കാലാന്തരത്തിൽ മനസ്സിലാക്കുന്നു. എന്നാൽ അന്ന് ഇതുപോലെ വിവിധ സ്ഥലങ്ങളിൽ പിന്നോക്ക പ്രദേശങ്ങളിൽ ഇന്ത്യയുടെ പരസ്പര സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സന്ദേശങ്ങൾ ഉതിർത്തുകൊണ്ട് ഹർമന്ദർ സിംഗിനെ പോലെ ജീവിച്ച നിരവധിയായ ഭരണകർത്താക്കളെ കാലാന്തരത്തിൽ സ്മരിക്കുന്നു. ലോകത്ത് ഏറ്റവും പ്രായമുള്ള ഒരു ജീവി, അത് ഒരു ആമയാണ്. ജോനാഥൻ എന്നാണ് ആ ആമയുടെ പേര്. ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ കരയിലെ ജീവി എന്ന ബഹുമതിയും ജ്യോനാഥന് സ്വന്തമാണ്. ലോകത്ത് ഒരുപാട് മാറ്റങ്ങളുണ്ടായ കാലത്താണ് ജ്യോനാഥൻ ജീവിച്ചിരുന്നത് എന്നതാണ് പ്രത്യേകത. പ്രായം എത്രയാണെന്നറിയണ്ടേ? 190 വർഷത്തിലധികം ഉണ്ടെന്നാണ് കണക്ക്. പല മഹായുദ്ധങ്ങളും ജ്യോനാഥൻ ജീവിച്ചിരുന്ന കാലത്താണ് നടന്നത്. ഒരുപാട് മാറ്റങ്ങൾ ലോകത്തുണ്ടായി. വൈദ്യുതിയുടെ ഉൽപ്പാദനം, ക്യാമറകളുടെ വരവ്, കാറുകൾ, വിമാനങ്ങൾ തുടങ്ങിയ യാത്രാ സൗകര്യങ്ങൾ, മനുഷ്യന്റെ ചന്ദ്രയാത്ര, ഇന്റർനെറ്റിന്റെ വരവ്, അങ്ങനെ ചരിത്രത്തിലെ ഒരുപാട് അനശ്വര മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായ ജീവിയാണ് ജ്യോനാഥൻ. 1882 ജ്യോനാഥനെ സെന്റ് ഹെലേന ദ്വീപിലേക്ക് കൊണ്ടുവന്നത്. അന്നു മുതൽ അവിടുത്തെ ഗവർണറുടെ ഔദ്യോഗിക വസതിയിലെ പ്രധാനപ്പെട്ട അതിഥിയായാണ് ജ്യോനാഥൻ താമസിക്കുന്നത്. ഇപ്പോൾ കാഴ്ചശക്തിക്ക് കുറവുണ്ട്. മണവും കേൾവിയുമൊക്കെ പഴയപോലെ അനുഭവിക്കാൻ കഴിയുന്നില്ല. എന്നാലും ഈ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ ഇടയിലും അദ്ദേഹം ജീവിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. കാരറ്റ്, വെള്ളരി, ആപ്പിൾ, വാഴപ്പഴം എന്നിവയൊക്കെയാണ് അദ്ദേഹത്തിന് അവിടുത്തെ ഭരണകൂടം നൽകുന്നത്. ഗിന്നസ് ബുക്കിന്റെ വേൾഡ് റെക്കോർഡ്സിലും ജ്യോനാഥന്റെ പേര് വന്നിട്ടുണ്ട്. സീഷെൽസ് ജയന്റ് ടോർട്ടോയിസ് എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. വയസ്സ് 190 കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സീഷെൽസ് ദ്വീപ് സന്ദർശിച്ചിരുന്നു. ആ സന്ദർശനവേളയിൽ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ജീവിച്ചിരിക്കുന്ന കരജീവിയായ ജ്യോനാഥന് ഭക്ഷണം നൽകുവാനും അദ്ദേഹം സമയം കണ്ടെത്തിയിരിക്കുന്നു. ഒരു അപൂർവമായ ജീവി. അദ്ദേഹം ജീവിച്ചിരിക്കുന്നത് ഒരു ചരിത്രത്തിൻ്റെ നേർസാക്ഷിയായാണ്. ഏതാണ്ട് വിക്ടോറിയൻ കാലഘട്ടം മുതൽ ഇന്നത്തെ ഡിജിറ്റൽ യുഗം വരെയുള്ള മനുഷ്യചരിത്രത്തിലെ ധാരാളം പരിവർത്തനങ്ങൾക്ക് മൗനസാക്ഷിയായ ജീവി. ജ്യോനാഥൻ ഇനിയും ജീവിക്കട്ടെ എന്ന് കാലാന്തരത്തിൽ ആഗ്രഹിക്കാം. കാലാന്തരത്തിൽ ഇനി ഒരു ഗാനം കേൾക്കാം. കാലാന്തരം ഗാനത്തിന് ശേഷം തുടരും.

തുടരുന്നു. കാലാന്തരത്തിൽ ഇനി പറയുന്നത് ഒരു മീശയുടെ ചരിത്രമാണ്. മീശ എന്ന പേരിൽ മലയാളത്തിൽ നോവലും ഇറങ്ങിയിട്ടുണ്ട്. മീശ പുരുഷന്റെ ലക്ഷണമാണെന്നും മീശയ്ക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ടെന്നുമൊക്കെ പറയാറുണ്ട്. പലതരത്തിലുള്ള മീശകളുമുണ്ട്. എന്നാൽ ഈ മീശക്കഥ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ചരിത്രവുമായി ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. ഹവാർഡ് ടാഫ്റ്റ് എന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടായിരുന്നു, അമേരിക്കയുടെ 27-ാമത്തെ പ്രസിഡന്റ്. അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അമേരിക്കയുടെ പ്രസിഡന്റായും അമേരിക്കൻ സുപ്രീംകോടതിയുടെ ചീഫ് ജസ്റ്റിസായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന കാലത്ത് അദ്ദേഹം വളരെ ശ്രദ്ധേയമായ ഒരു മീശയാണ് ഒരുക്കി വെച്ചിരുന്നത്. അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് സാധാരണഗതിയിൽ മീശ ഉണ്ടാവാറില്ല. 1909 മുതൽ 1913 വരെയുള്ള 4 വർഷക്കാലം അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റായിരുന്നു. അങ്ങനെ സ്റ്റൈലായി ഒരു മീശ വെച്ച ഹവാർഡ് ടാഫ്റ്റിന് ശേഷം ഒരു അമേരിക്കൻ പ്രസിഡന്റും ആ കസേരയിൽ മീശ വെച്ച് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം. അങ്ങനെ 1913 അവസാനത്തെ മീശയുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടായിരുന്നത് എന്ന് ചരിത്രം പറയുന്നു. ഹവാർഡ് ടാഫ്റ്റിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 340 pounds അഥവാ 154 kilograms ഭാരവുമുണ്ടായിരുന്നു. അങ്ങനെ വലിയ ഭാരമുള്ള സ്റ്റൈലായി മീശ വെച്ച ഒരു അമേരിക്കൻ പ്രസിഡന്റായിരുന്നു ഹവാർഡ് ടാഫ്റ്റ്. അദ്ദേഹത്തിന് ശേഷം മീശയുള്ള ആരും തന്നെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് കൗതുകകരമായ കാര്യം. കാലാന്തരത്തിൽ ഇനി നജ്വാൻ ദർവിഷ് എന്ന കവിയുടെ പ്രശസ്തമായ ഒരു വാക്യം അവതരിപ്പിക്കാം. മനുഷ്യൻ ജീവിതത്തിൽ വളരെ നഷ്ടങ്ങൾ അനുഭവിക്കുന്നു, പക്ഷേ അവയെ എല്ലാം എണ്ണാൻ തുടങ്ങുകയാണെങ്കിൽ ജീവിതം പിന്നെ മുന്നോട്ടു പോകില്ല. നജ്വാൻ ദർവിഷിന്റെ ഈ പ്രശസ്തമായ വാക്യങ്ങളോടെ കാലാന്തരത്തിന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. കാലാന്തരം എല്ലാ ഞായറാഴ്ചകളിലും രാത്രി 8:00, ബുധനാഴ്ച രാവിലെ 9:00. നന്ദി, നമസ്കാരം.

വേണ്ട, മറിക്കോ മറിക്കോ, അടുത്ത് വരരുത്.

0: സ്നേഹം, ഇഷ്ടം, പ്രണയം, ഇതൊക്കെ മനോഹരമായ വാക്കാണ്. മഴ, മഞ്ഞ്, മന്ദമാരുതൻ എന്നൊക്കെ പറയുന്നത് പോലെ സ്നേഹിക്കുന്നതിന് മനുഷ്യർക്കിടയിൽ കാരണങ്ങളെ തേടിയാൽ ആ കാരണങ്ങൾ നിങ്ങളെ വഴിതെറ്റിച്ചേക്കും. സ്നേഹിക്കുന്നു എന്നാൽ സ്നേഹിക്കുന്നു എന്നു മാത്രമാണ് അർത്ഥം. ഇത് പൗലോ കൊയ്ലോ എന്ന മഹാനായ ബ്രസീലിയൻ എഴുത്തുകാരന്റെ വാചകമാണ്. പലപ്പോഴും സ്നേഹത്തെ നാം അന്വേഷിക്കുമ്പോൾ അതിന് ശാരീരികമോ രൂപസാദൃശ്യമോ ഭംഗിയോ അംഗലാവണ്യമോ ഒക്കെ ചിലപ്പോൾ കാരണങ്ങളായേക്കാം. മറ്റു ചിലർക്ക് സമ്പത്തോ സ്ഥാനമാനങ്ങളോ കാരണങ്ങളായേക്കാം. പക്ഷേ അങ്ങനെ കാരണങ്ങളിലൂടെ നാം സഞ്ചരിച്ചാൽ ആ കാരണങ്ങൾ യഥാർത്ഥ സ്നേഹത്തിന്റെ സുഖം അനുഭവിക്കുന്നതിനു പകരം മറ്റു ചില മേഖലകളിലേക്കായിരിക്കും നമ്മളെ കടത്തിക്കൊണ്ടുപോവുക. അതുകൊണ്ട് തന്നെ അത്തരം ചിന്തകൾ സ്നേഹത്തെ വഴിതെറ്റിച്ചേക്കാൻ കാരണമുണ്ട്. സ്നേഹിക്കുന്നു എന്നാൽ സ്നേഹിക്കുന്നു എന്ന് മാത്രമാണ് അർത്ഥം. അതിന് ജാതിയോ മതമോ പ്രായമോ ലിംഗവ്യത്യാസങ്ങളോ സ്ഥാനമാനങ്ങളോ സൗന്ദര്യത്തിന്റെ അന്തരങ്ങളോ ഇതൊന്നും ഉണ്ടാകാതിരിക്കുന്ന പ്രണയമാണ് മുക്തപ്രണയം, അല്ലെങ്കിൽ നിഷ്കളങ്കമായ സ്നേഹം. ആ നിഷ്കളങ്കമായ സ്നേഹം അനുഭവിക്കുന്നവരുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന സന്തോഷം കാരണങ്ങൾ വെച്ച് സ്നേഹിക്കുന്നവർക്കുണ്ടാകില്ല. കാരണം അവർ സ്നേഹത്തിലേക്കാവില്ല, കാരണങ്ങളിലേക്കാവും നോക്കുക. വെള്ളത്തിൽ നോക്കാതെ ഗ്ലാസിലേക്ക് നോക്കുന്നത് പോലെ ദാഹമെന്ന മഹത്തായ ഒരാവശ്യം നിർവഹിക്കാനുള്ള വെള്ളത്തെ മറ്റെല്ലാം മറന്ന് സ്നേഹത്തോടെ നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് ഗ്ലാസും വെള്ളവുമല്ല കാണാനാകുന്നത്, നിങ്ങളുടെ ദാഹം ശമിപ്പിക്കുന്ന മനോഹരമായ എന്തോ ഒന്നിനെയാണ്. അവിടെ വ്യത്യസ്തമായി കാണുന്നതിനേക്കാൾ അത്തരത്തിൽ കാണുന്നതല്ലേ സന്തോഷകരം. ദാഹിക്കുന്ന മോഹിക്കുന്ന സ്നേഹത്തെ കാരണങ്ങളില്ലാത്ത സ്നേഹമായി സ്നേഹിക്കുക, അതാണ് യഥാർത്ഥമായ സ്നേഹം. അങ്ങനെയാകട്ടെ. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.